0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 16 ചൊവ്വാഴ്ച, കൊലവർഷം 1201, മിഥുനമാസം 2 തിരുവാതിര നക്ഷത്രം. എബ്രഹാം ലിങ്കൺ പറഞ്ഞ ഒരു വാചകമുണ്ട്, അത് പറഞ്ഞേറാം. ഒരു മരം വെട്ടാൻ എനിക്ക് 8 ലഭിച്ചാൽ അതിൽ 6 ഞാൻ എന്റെ കോടാലി മൂർച്ച കൂട്ടാൻ മാറ്റിവെക്കും. ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാനിങ്ങും തയ്യാറെടുപ്പും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അധ്വാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും വഴികളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ വിജയം പകുതി ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കോടാലി ഒന്ന് മൂർച്ച കൂട്ടി നോക്കിയാലോ? ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ആരും അംഗീകരിച്ചില്ല എന്ന പേരിൽ ഒരു സത്യമായ കാര്യത്തിന്റെ മൂല്യം ഒട്ടും ചോരുന്നില്ല. ഇച്ഛാശക്തിയോടെ സ്വയം നല്ല തീരുമാനങ്ങൾ എടുക്കാനും നിശ്ചയദാർഢ്യത്തോടെ സ്വന്തം നിലപാടുകളിലും സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിൽക്കുവാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഇരുളടഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾക്കൊപ്പം വിമർശനങ്ങളുടെ കയ്പിനീരും നമുക്ക് ആസ്വദിക്കാം. വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള മാനസിക വലിപ്പം നാം ആർജിക്കേണ്ടതുണ്ട്. അതും ഒരു വീക്ഷണമാണ്. സ്വയം നന്നാവാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾക്കാണ് വിമർശനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വിമർശിക്കുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ വിമർശനം ക്രിയാത്മകമായിട്ടായിരിക്കണം എന്നതാണ്. ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതിനായി വിമർശനങ്ങളെ കൂട്ടുപിടിക്കുന്നത് പൈശാചികമായ പ്രവൃത്തിയാണ്. പ്രായോഗികമായിട്ടുള്ളതും വ്യക്തിയുടെ ഉന്നമനത്തിനു വേണ്ടിയും അയാളെ കൂടുതൽ കരുത്തനാക്കുന്നതിനുമായി വേണം വിമർശിക്കുവാൻ. അതിൽ പുതുതായി അയാൾക്ക് ആർജിക്കാനുള്ള കാര്യങ്ങളിൽ പുതുമയും ആ വ്യക്തിയുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കുകയും വേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരെ വിമർശിക്കുകയോ തെറ്റുതിരുത്തുകയോ ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ ആ തെറ്റ് നമ്മിലുണ്ടാവാൻ പാടില്ല എന്നുറപ്പുവരുത്തുക. ജീവിതം പലപ്പോഴും നാം വിചാരിക്കുന്ന പോലെ ചലിക്കണമെന്നില്ല. നാളെയെക്കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതിനാൽ നാളെ നാളെ അല്ലെങ്കിൽ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടരുത്. നാളെ നാളെ നീള നീളെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് ഇന്നലകളിലെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ നിമിഷങ്ങളെ ഇന്നിനെ സ്നേഹിക്കൂ. ഓരോ ദിവസവും മികച്ച കർമ്മങ്ങൾ ചെയ്ത് ജീവിതം സന്തോഷകരമാക്കൂ. പലപ്പോഴും നാം മുൻകൂട്ടി കാണുന്നതുപോലെ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംഭവിക്കുക. ബാലമന്ദിരങ്ങളിൽ ദരിദ്ര കുടുംബങ്ങളിലെ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെയും കുട്ടികളെയാണ് അന്തേവാസികളായി കാണാൻ കഴിയുക. എന്നാൽ വൃദ്ധ മന്ദിരങ്ങളിലോ നിറയെ സമ്പന്നരായ മക്കളുടെ മാതാപിതാക്കളും. ചെറിയ ചെറിയ വിമർശനങ്ങളും തെറ്റുകളും പോലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ തിരുത്താൻ ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും വലിയ പർവ്വതങ്ങളിൽ ചവിട്ടിയല്ല വീഴുന്നത്, കാൽക്കീഴിലെ ചെറിയ കല്ലുകളിൽ തട്ടിയാണ് വീഴ്ച സംഭവിക്കുക. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നമ്മുടെ കണ്ണുനീരിന് എന്തു കാരണമായോ അതിനെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക. നമുക്ക് ജീവിത വിജയം നേടി നല്ല വ്യക്തിയായി ചുറ്റുവട്ടം പ്രകാശമാനമാക്കി സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടുള്ള പ്രയാണം തുടരാം. നമുക്ക് ഈ ഗാനമൊന്ന് ശ്രദ്ധിച്ചാലോ. മൗനം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 16-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകചരിത്രത്തിൽ പുതിയൊരു നാഴിക കല്ല് കുറിച്ചുകൊണ്ട് 1963 ജൂൺ 16 സോവിയറ്റ് യൂണിയന്റെ വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയായി മാറി. വോസ്റ്റോക്ക് 6 എന്ന പേടകത്തിലായിരുന്നു അവരുടെ യാത്ര. ഭൂമിയെ 48 തവണ വലം വെച്ച അവർ ഏകദേശം 3 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണത്തിലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും തുല്യമായ കഴിവുണ്ട് എന്ന് ഈ നേട്ടം ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഇന്നും 10,00,000 പെൺകുട്ടികൾക്ക് ശാസ്ത്രരംഗത്തേക്ക് വരാൻ ഈ സംഭവം പ്രേരണയാകുന്നു. വർണ്ണവിവേചന ഭരണകൂടത്തിനെതിരെ ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാരായ വിദ്യാർത്ഥികൾ നടത്തിയ ഐതിഹാസിക പോരാട്ടമാണ് സൊവെറ്റോ ലഹള. 1976 ജൂൺ 16 ആരംഭിച്ച ഈ പ്രതിഷേധം ആഫ്രിക്കൻ ഭാഷാ പഠനം നിർബന്ധമാക്കിയതിന് എതിരായിരുന്നു. 10,000 കുട്ടികൾ പങ്കെടുത്ത ഈ മാർച്ചിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 100,000 ആളുകൾ കൊല്ലപ്പെട്ടു. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെ ഒറ്റപ്പെടുത്താനും വർണ്ണവിവേചനത്തിന് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടം ശക്തമാക്കാനും കാരണമായി. ഈ ദിനം ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ യുവജനദിനമായി ആചരിക്കുന്നുണ്ട്. ലോകത്തെ വാഹന വ്യവസായത്തിന്റെ ഗതി മാറ്റിയ ഹെൻറി ഫോർഡ് തന്റെ ഫോർഡ് മോട്ടോർ കമ്പനി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് 1903 ജൂൺ 16 $28,000 മൂലധനമായി 12 നിക്ഷേപകരെ കൂട്ടുപിടിച്ചാണ് അദ്ദേഹം ഇത് ആരംഭിച്ചത്. കറങ്ങുന്ന അസംബ്ലി ലൈൻ എന്ന വിപ്ലവകരമായ നിർമ്മാണ രീതി അദ്ദേഹം കൊണ്ടുവന്നത് കാറുകൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കാൻ സഹായിച്ചു. ആധുനിക വ്യവസായ വിപ്ലവത്തിന്റെയും ആഗോള ഗതാഗത സംവിധാനത്തിന്റെയും ചരിത്രത്തിൽ ഈ തീയതിക്ക് സവിശേഷ സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ വിഭജനവും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു കാശ്മീർ മഹാരാജാവുമായി കൂടിക്കാഴ്ച നടത്താൻ പുറപ്പെട്ടത് 1947 ജൂൺ 16 ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരുന്നതിനെ സംബന്ധിച്ച് നാട്ടുരാജ്യങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭൂപടം നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരുന്നു. ഈ നയതന്ത്ര യാത്ര ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ ഗൌരവമേറിയ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുമാറ്റത്തിലെ നിർണായക ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 16-ാം തീയതി. മലയാള സിനിമയിലെ ക്ഷുഭിത യൗവനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നടൻ സുകുമാരൻ നമ്മെ വിട്ടുപിരിഞ്ഞ ദിനം 1997 ജൂൺ 16. സ്ഫുടമായ ശബ്ദവും ഗാംഭീര്യവുമുള്ള പെരുമാറ്റവും കൊണ്ട് വെള്ളിത്തിരയിൽ തന്റേതായ ഒരു ശൈലി വെട്ടിത്തുറന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം. സിനിമയിലെത്തുന്നതിന് മുമ്പ് കോളേജ് അധ്യാപകനായിരുന്ന സുകുമാരന്റെ ആ പാണ്ഡിത്യം അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലും പ്രകടമായിരുന്നു. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. പിൽക്കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയിലേക്ക് അദ്ദേഹം അതിവേഗം വളർന്നു. 70-കളിലും 80-കളിലും മലയാള സിനിമയിൽ സുകുമാരൻ, സോമൻ, ജയൻ ത്രയം സൃഷ്ടിച്ച തരംഗം ചെറുതല്ല. അങ്ങാടി, ഈ നാട്, വാർത്ത തുടങ്ങിയ ചിത്രങ്ങളിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന നായകനായി അദ്ദേഹം തിളങ്ങി. എത്ര വലിയ ഡയലോഗും തടസ്സമില്ലാതെ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതിശയിപ്പിക്കുന്നതായിരുന്നു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ബന്ധനം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. അഭിനയത്തിന് പുറമെ സിനിമയുടെ നിർമ്മാണത്തിലും അദ്ദേഹം സജീവമായിരുന്നു. തന്റെ നിലപാടുകൾ എവിടെയും ഭയമില്ലാതെ തുറന്നു പറയുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായകന്മാരായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ ആ വലിയ പാരമ്പര്യം അഭിമാനത്തോടെ മുന്നോട്ടു കൊണ്ടുപോകുന്നുണ്ട്. മലയാള സിനിമയുടെ കറുപ്പും വെളുപ്പും കലർന്ന കാലം മുതൽ കളർ സിനിമയുടെ സുവർണകാലം വരെ നിറഞ്ഞു നിന്ന ആ വലിയ നടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. മരിക്കാത്ത ആ കഥാപാത്രങ്ങളിലൂടെ സുകുമാരൻ എന്നും

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ജില്ലയിൽ പലയിടത്തും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പൊടുന്നനെയുള്ള കടുത്ത പനി, തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചുമ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. പകൽ സമയത്ത് കടിക്കുന്ന ഈഡിസ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ശുദ്ധജലത്തിലാണ് ഇവ മുട്ടയിട്ട് പെരുകുക. ഇത് തടയാൻ ആഴ്ചയിലൊരിക്കൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളഞ്ഞ് ഡ്രൈഡേ ആചരിക്കണം. ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് വളരുന്ന ചിരട്ട, ടയർ, കുപ്പി, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മാർക്കറ്റിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, മുട്ടത്തോട് എന്നിവയിലൊന്നും വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഇത്തരം വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. ജലം ശേഖരിക്കുന്ന ടാങ്കുകളും പാത്രങ്ങളും മറ്റും കൊതുകടക്കാത്ത വിധം മൂടിവെക്കണം. അധ്യാപക ഒഴിവ്. ഗവൺമെന്റ് ബേസിക് UP സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുന്നു. ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി തസ്തികയിലേക്കാണ് ഒഴിവ്. കൂടിക്കാഴ്ച ചൊവ്വാഴ്ച രാവിലെ 11:00 നടത്തും. VHSE 1st അലോട്ട്മെന്റ് പ്രവേശനം 17 വരെ. ഹയർ സെക്കൻഡറി വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്ക് 1st ഏകജാലക പ്രവേശനത്തിനായുള്ള 1st അലോട്ട്മെന്റ് admission.vhseportal.kerala.gov.in ൽ പ്രസിദ്ധീകരിക്കും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ വിവരങ്ങൾ അറിയാം. 1st അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ June 15 മുതൽ 17 വരെ വൈകിട്ട് 4 വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. 1st ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്ഥിര പ്രവേശനമാണ് ലഭിക്കുന്നത്. ഇവർക്ക് താൽക്കാലിക പ്രവേശനം അനുവദിക്കുന്നതല്ല. താഴ്ന്ന ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഉയർന്ന ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് ലഭിക്കാൻ കാത്തിരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നേടാം. കെൽട്രോൺ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. സ്പെൻസർ ജംഗ്ഷനിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് 8590-6052-71. ഒരിക്കൽ കൂടി 8590-6052-71. റവന്യൂ വകുപ്പ് പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്ന MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 85-47-61-00-05. ഒരിക്കൽ കൂടി 85-47-61-00-05. Info@7 അവസാനിക്കുന്നു. നന്ദി.
6: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ ഹൈ.
7: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: നമ്മള് ട്രാഫിക് സിഗ്നലിൽ ചെന്ന് നിൽക്കാണ്, നമ്മള് വണ്ടിയിലാണ്, ട്രാഫിക് സിഗ്നലിൽ ചെന്ന് നിൽക്കുന്നു. ചുറ്റും വാഹനങ്ങളുടെ ബഹളവും ഒക്കെ നമുക്ക് കേൾക്കാം. അവിടെ ഇങ്ങനെ റെഡ് ലൈറ്റ് തെളിയുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, വണ്ടി ഓഫ് ചെയ്യണം. നമ്മള് സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കും, ആരും അവിടെ കിടന്ന് ബഹളം വെക്കാറില്ല. കാരണം നമുക്കറിയാം ആ ചുവപ്പ് മാറും, ഗ്രീൻ വരും. ആ ഒരു ഒറ്റ ഇരിപ്പിലാണ് നമ്മൾ അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് അല്ലെ. ഇതൊക്കെ അറിയാലോ, ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആ ചുവപ്പ് എല്ലാ കാലത്തേക്കും ഉള്ള ഒരു ചുവപ്പല്ല ആ റെഡ് സിഗ്നൽ. ട്രാഫിക്കിൽ നമ്മൾ കിടക്കുമ്പോൾ തെളിഞ്ഞ് മങ്ങി, തെളിഞ്ഞ് വീണ്ടും മങ്ങിയും തെളിഞ്ഞും വരുന്ന ഈ ഒരു റെഡ്

സിഗ്നല്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫും. ചില നേരങ്ങളിൽ ജീവിതം നമുക്ക് മുന്നിൽ ഒരു വലിയ റെഡ് സിഗ്നൽ കാണിച്ചു തരും. ചിലപ്പോൾ അത് പ്രണയത്തിലാവാം, അല്ലെങ്കിൽ കരിയറിലാവാം, ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ മാനസികാവസ്ഥയിലാവാം. അവിടെ നമ്മൾ ആകെ തളർന്നു പോകും അല്ലേ. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, കുറച്ചു നേരം നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആ റെഡ് സിഗ്നല് മാറി ഗ്രീൻ ലൈറ്റ് തെളിയാൻ വേണ്ടി ട്രാഫിക് സിഗ്നലിൽ ഇരിക്കുന്ന നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ലൈഫിലും റെഡ് സിഗ്നൽസ് വരുമ്പോൾ ആ ചുവപ്പ് തെളിഞ്ഞത് നിങ്ങളെ തളർത്താനല്ല എന്ന് മനസ്സിലാക്കി, അടുത്ത യാത്രയ്ക്ക് മുൻപ് നിങ്ങൾക്കൊന്ന് ശ്വാസം വിടാനാണ് എന്ന് മനസ്സിലാക്കി, ചുവപ്പിന് ശേഷം പച്ച തെളിയും എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് എന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ആ പച്ച വെളിച്ചത്തിന് വേണ്ടി കുറച്ച് സമയം കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ സിഗ്നലിൽ നിൽക്കുന്ന സമയത്തെ വെറുതെ ഇങ്ങനെ എഞ്ചിൻ ഇങ്ങനെ ഇരപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറ്റുക? പെട്രോൾ തീരും അല്ലെ, ഫ്യൂവൽ എംപ്റ്റി ആവും. അതല്ലാതെ വണ്ടി ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങില്ലല്ലോ, ഉറപ്പല്ലേ? ലൈഫിലും അതേ സീനാണ്. ഒരു ബ്രേക്കപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിന് ഫെയിലായാലോ, എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് ചോദിച്ച് നമ്മൾ ഓവർ തിങ്കിങ്ങിന്റെ എഞ്ചിൻ അങ്ങ് ഓൺ ചെയ്തിടും. ആ കാത്തിരിക്കുന്ന സമയം ഈ ഓവർ തിങ്കിങ്ങിന്റെ എഞ്ചിൻ ഓൺ ചെയ്തിടാതെ ആ വെയിറ്റിംഗ് പീരീഡിൽ സ്വയം ഒന്ന് സർവീസ് ചെയ്യാണ് വേണ്ടത്. സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാറില്ലേ, വണ്ടിയിലൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ജീവിതം ഒന്ന് സ്തംഭിച്ചു നിൽക്കുമ്പോൾ, എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പോൾ സങ്കടപ്പെട്ടിരിക്കാതെ ആ സമയം നമ്മളെ ഒന്ന് സ്വയം മെച്ചപ്പെടുത്താൻ നോക്കാണ് വേണ്ടത്. ഒരു പുതിയ പുസ്തകം വായിക്കാം, സിഗ്നലിലല്ലാട്ടോ ലൈഫിലെ കാര്യം പറയുന്നത്, ഒരു പുതിയ പുസ്തകം വായിക്കാം, ഒരു പുതിയ സ്കിൽ പഠിക്കാം. ആ ഗ്രീൻ സിഗ്നൽ വീഴുമ്പോൾ ശരിക്കും നിങ്ങൾ ആ റെഡിൽ പെട്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരാളായിരിക്കില്ല, ആ പഴയ ആളായിരിക്കില്ല. കൂടുതൽ കരുത്തുള്ള ഒരാളായിട്ട് വേണം നമ്മൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ യാത്ര തുടരാനായിട്ട്, ആ വെയിറ്റിംഗ് കഴിഞ്ഞ് യാത്ര തുടരാനായിട്ട്. മനസ്സിലായില്ലേ കാര്യം? എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സിഗ്നലിൽ കിടന്ന് ട്രാഫിക്കിൽ കിടന്നിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്താ ചെയ്യുക ഇവർക്ക് വയ്യേ എന്ന് ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ സിഗ്നലിൽ കിടന്ന് എത്ര ഹോൺ അടിച്ചാലും ചുവപ്പ് മാറി പച്ചയാവോ? ഈ ഹോണടിയുടെ ഒച്ച എത്രത്തിലാണെങ്കിലും ചുവപ്പ് മാറി ഒരിക്കലും പച്ചയാവില്ല. അത് അതിൻ്റെതായിട്ടുള്ള സമയത്തെ തീരുള്ളൂ, അത് അതിൻ്റെ സമയമെടുത്ത് മാത്രമേ മാറുള്ളൂ. അതുപോലെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രോബ്ലംസ് വരുമ്പോൾ, അതിന് നമ്മൾ ആകുലപ്പെട്ടത് കൊണ്ടോ നമ്മൾ പരിഭവിച്ചത് കൊണ്ടോ കാര്യമില്ല. അനാവശ്യമായിട്ട് നമ്മൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. ഹോൺ അടിച്ചത് എങ്ങോട്ടാ പായണേ? നിങ്ങൾ സ്ട്രെസ്സിലാകേയുള്ളൂ. സമാധാനമായി ആ ഒരു ടൈമിനെ ഉൾക്കൊള്ളാൻ വേണം നമ്മൾ പഠിക്കാൻ. എന്തായാലും സിഗ്നലാണ്, റെഡ് ലൈറ്റ് ആണ്, നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ സമയം വരും, ആ സമയത്ത് നമുക്ക് പോവാം. സിഗ്നലിൽ ചുവപ്പ് കണ്ടാൽ ഉടൻ പുറയിൽ കിടന്ന് ഹോൺ അടിക്കുന്ന ചില ആളുകളില്ലേ, ആ ആളുകളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ എഴുത്തോലയുടെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഈ ഹോൺ അടിച്ചുകൊണ്ട് ലൈറ്റ് മാറില്ലല്ലോ, പകരം എല്ലാവർക്കും ഇറിറ്റേഷൻ ആവുകയും ചെയ്യുള്ളൂ. നമ്മുടെ ലൈഫിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാം. ചിലർക്ക് എല്ലാം പെട്ടെന്ന് നടക്കണം, എല്ലാം ഷട്ടപ്പടെ അല്ലേ. ഇൻസ്റ്റഗ്രാമില് മറ്റുള്ള ആളുകളുടെ സക്സസ് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഫോളോവേഴ്സ് കാണുമ്പോൾ, ഡാഷ്ബോർഡ് കാണുമ്പോൾ ഒക്കെ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കാണുമ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മളിങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആദ്യ മാസമേ ലാഭം കിട്ടണം എന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ കാര്യങ്ങൾ, സിറ്റുവേഷൻസ്. പ്രകൃതിക്ക് പോലും ഒരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കണം. വിത്തിട്ട ഉടനെ മരം വളരില്ലല്ലോ. സോ chill out and

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ചുവപ്പിങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തെ വണ്ടി ഓഫ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ ഇന്ധനം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സേവ് ചെയ്യാണ് അവിടെ നമ്മുടെ ഫ്യൂവൽ. ചില ആളുകൾ അതും ചെയ്യാറില്ല, പോട്ടെ. അങ്ങനെയുള്ളവരെ നമുക്ക് പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല, പോട്ടെ. ജീവിതം അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾക്കും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും മറുപടി കൊടുത്ത് നിങ്ങളുടെ എനർജി കളയരുത്. വരാനിരിക്കുന്ന ഒരു വലിയ ജേണി ഉണ്ട് നമ്മുടെ മുന്നിൽ, അതിലേക്ക് വേണ്ടി നമ്മുടെ എനർജി സേവ് ചെയ്ത് വെക്കുക. റെഡ് ലൈറ്റിൽ നിൽക്കുമ്പോൾ ഫോൺ നോക്കി നിൽക്കുന്ന ഇരിക്കുന്ന ആളുകളും ഉണ്ട്. വെറുതെ ഫോൺ നോക്കി ബാറ്ററി കളയാതെ അടുത്ത റൂട്ട് എങ്ങോട്ടാണെന്ന് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിൻഡോയ്ക്ക് പുറത്തേക്ക് നോക്കിയിട്ട് നല്ല കാഴ്ചകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരും മുന്നിൽ പോണ മനുഷ്യരുണ്ടാകും അല്ലേ. ഒന്ന് ജസ്റ്റ് എല്ലാവരെയും ഒന്ന് നോക്കി വിടുക, ഒന്ന് എക്സാമിൻ ചെയ്യുക ചുറ്റുമുള്ള ആളുകളെ, ചുറ്റുമുള്ള പ്രകൃതിയെ. അല്ലെങ്കിൽ സ്വന്തം കാറിനെ തന്നെ ഒന്ന് നോക്കുക, എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ എന്ന് നോക്കുക. ലൈഫ് ഇങ്ങനെ ഒരു പോസ് മോഡിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം, റിലേറ്റീവ്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണം എന്ന് ആലോചിച്ച് എനർജി കളയരുത്. സപ്പോസ് നിങ്ങൾ ഒരു കരിയർ ഗ്യാപ്പിലാണെങ്കിൽ ആ സമയത്ത് എന്തായി കാര്യം, എന്തായി ജോലി, എല്ലാം ശരിയാവും, വല്ലതും നടക്കുമോ, നീ എത്ര പഠിച്ചതാ, എന്നിട്ട് ഇങ്ങനെ ആയല്ലോ, അത് അപ്പുറത്തവന് ജോലി കിട്ടി, ഇങ്ങനെയൊക്കെ കുറെ പറയുന്ന ആളുകളുണ്ടാവും. അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ആ എനർജി നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഗ്രീൻ ലൈറ്റ് തെളിയുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് ഓടിക്കാൻ, വണ്ടി പറപ്പിക്കാൻ ആ എനർജി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. ഇനി ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രാഫിക് ജാമിലല്ലേ, ഒരു സിഗ്നലിൽ ഇങ്ങനെ റെഡ് കത്തി നിൽക്കുന്ന സമയത്തല്ലേ നമ്മൾ എഴുത്തോല സ്റ്റാർട്ട് ചെയ്തത്. പച്ച തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ നമ്മൾ നോക്കുന്നത് മുന്നിലുള്ള റോഡിലാണ് അല്ലേ. പിന്നെ നമ്മൾ ട്രാഫിക്കിനെ കുറിച്ച് ആലോചിക്കില്ല, ട്രാഫിക്കിനെ കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ട് പോകും. അല്ലാതെ നമ്മൾ സിഗ്നലിലെ ചോപ്പ് എവിടെയെന്ന് ആലോചിച്ച് നിൽക്കുമോ? ഇല്ല. അതുപോലെ ലൈഫില് അങ്ങനെ ഗ്രീൻ സിഗ്നൽ വരുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ, പഴയ പരാജയങ്ങൾ, പഴയ സങ്കടങ്ങൾ, പഴയ പ്രണയം, പഴയ നമ്മുടെ പാസ്റ്റ്, അതവിടെ നിൽക്കട്ടെ. അത് കണ്ണാടിയിലൂടെ നോക്കി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, അങ്ങനെ നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? വണ്ടി എവിടെയെങ്കിലും ഇടിക്കും. അതുപോലെ നല്ല കാലം വരുന്ന സമയത്ത് പഴയ കഷ്ടപ്പാടുകൾ ഓർത്ത് വിഷമിക്കരുത്. ആ സിഗ്നൽ കിട്ടിയ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പരമാവധി വേഗതയിൽ അങ്ങ് കുതിക്കുക. ഒരു പരാജയത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു വിജയം കിട്ടിയാൽ പഴയ റെഡ് ലൈറ്റ് കാലത്തെ ഓർത്ത് സെന്റി അടിക്കരുത് എന്നാണ് പറയാനുള്ളത്. ജസ്റ്റ് പുട്ട് ഓൺ ദി ഗിയർ ആൻഡ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ലെവൽ. ഇത്രയുള്ളൂ കാര്യം. ജീവിതം ചിലപ്പോൾ നമ്മളെ ഒരിടത്ത് പിടിച്ചിരുത്തും, അത് നിങ്ങളെ തോൽപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ എഞ്ചിൻ ഒന്നുകൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓൾവേസ് റിമെമ്പർ ദി റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഡെഡ് എൻഡ്, അതൊരു പോസ് ബട്ടൺ ആണ്, ജസ്റ്റ് എ പോസ് ബട്ടൺ. ചുറ്റുമുള്ളവർ ഹോൺ അടിക്കട്ടെ, വണ്ടി ഓവർടേക്ക് ചെയ്തു പോട്ടെ, ഡോണ്ട് വറി. നിങ്ങളുടെ ലൈഫിലെ ആ ഗ്രീൻ സിഗ്നൽ തെളിയാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ജേണിക്ക് വേണ്ടിയിട്ടാണ്, ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം മനസ്സിൽ വെക്കുക. ആ പച്ച വെളിച്ചം കാണുമ്പോൾ പഴയ തളർച്ചയൊന്നും ഇല്ലാതെ ഫുൾ പവറിൽ ഗിയർ മാറ്റി ആക്സിലേറ്റർ ചവിട്ടാൻ റെഡിയായിരിക്കുക. ബിക്കോസ് യു കം ബാക്ക് വിൽ ബി സ്ട്രോങ്ങർ ദാൻ യുവർ സെറ്റ് ബാക്ക്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം നാളെ ഇതേ സമയം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

നമ്മുടെ നാട്ടിലിപ്പോ മഴക്കാലമൊക്കെയാണ്. പക്ഷെ ഇവിടെ ഈ പാലക്കാട് കിഴക്കൻ ഭാഗത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല. എങ്കിലും മറ്റു പല സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ട് തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒറ്റപ്പാലമൊക്കെ പോയ സമയത്ത് ഒറ്റപ്പാലത്ത് നിന്ന് പോയി തിരിച്ചു വരുന്ന സമയത്തൊക്കെ വൈകിട്ടൊക്കെ അതിശക്തമായ മഴയൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ ഇവിടെ എത്തിയപ്പോൾ പാലക്കാട് ടൗൺ പിന്നെ ഈ ഭാഗത്തൊക്കെ എത്തിയ സമയത്ത് അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴ പെയ്യുമായിരിക്കും. മറ്റുള്ള ജില്ലകളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു കാര്യമൊന്നുമല്ല, പക്ഷേ ഈ ഒരു മഴക്കാലത്ത് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് മന്ത് അതായത് ജൂലൈ മാസത്തിലാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഇങ്ങനെ രാവിലെയൊക്കെ മഴ പെയ്യുന്നത് അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മഴയായിരിക്കും. ഇപ്പോൾ സ്കൂളിലേക്കും കോളേജിലേക്കും ഓഫീസിലേക്കും പോകുന്ന ആൾക്കാർക്ക് ഒരു മടി പിടിപ്പിക്കുന്ന ഒരു മഴ പെയ്യുന്നത് രാവിലെ പെയ്യുന്ന മഴയാണ് അല്ലേ. നമുക്കിങ്ങനെ വേണോ, ഇന്ന് അവധി എടുത്താലോ എന്നൊക്കെ തോന്നും. പക്ഷേ വരാറുണ്ട്, ഞാനൊക്കെ ആ മടിയൊക്കെ മാറ്റി വെച്ച് വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ജൂലൈ മാസത്തിൽ ഞാൻ മഴ പെയ്യുന്ന ഒരു ദിവസം ഒരു അവധി എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അവധി ആയിരിക്കില്ല. കാര്യം ഇന്ന ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അറിയാം രാവിലെ മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തലേ ദിവസം നമുക്ക് മഴ പെയ്യുമോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയുള്ള ദിവസം, അതിപ്പോൾ രാവിലെ മോർണിംഗ് ലൈവുള്ള ദിവസമാണെങ്കിൽ പോലും ഞാൻ അന്ന് അവധി എടുക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ നോക്കും, എഴുന്നേൽക്കുമ്പോൾ മഴ പെയ്യുന്നു, ഞാൻ വിളിച്ച് പറയുന്നു ഇന്ന് ഓഫ് ആയിരിക്കും, ഇന്ന് ലീവ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ മാറ്റി കൊടുക്കുന്നു. അങ്ങനെ അവധി എടുക്കുന്നു. പിന്നെ വീണ്ടും ആ മഴയത്ത് ആ തണുപ്പിൽ ആ ഒരു സുഖത്തിൽ വീണ്ടും കുറച്ച് നേരം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേൽക്കണമല്ലോ. മഴയത്ത് ഇങ്ങനെ വന്ന് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് പല്ലൊന്നും തേക്കാതെ തന്നെ കാപ്പിയൊക്കെ കുടിക്കണം അല്ലേ, ചായയൊക്കെ കുടിക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പറയുകയാണ്. ഞാൻ ചായ കുടിക്കണം. സാധാരണ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. പക്ഷേ ജസ്റ്റ് രാവിലെ പല്ലൊന്നും തേക്കാതെ കാപ്പിയൊക്കെ കുടിച്ച് ദെൻ കുറച്ച് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കുളിക്കുകയൊന്നും ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരം ഇങ്ങനെ മഴ നോക്കി നിൽക്കണം. മഴ മാറുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വളരെ ലേസി ആയിട്ട് ഒന്നും വേറൊന്നും ചെയ്യാതെ അങ്ങ് മഴ അങ്ങ് നോക്കി നിൽക്കണം. ദെൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ കുളിക്കാം കേട്ടോ. പക്ഷെ മഴയുടെ തണുപ്പിൽ വേണ്ട, കുളിക്കണ്ട. നമ്മൾ ഞാൻ കുളിക്കുന്നില്ല, കുളിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സിനിമ കാണണം. മഴയത്ത് ഇങ്ങനെ ടി വിയിൽ വരുന്ന സിനിമ കാണണം. അങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് OTT പ്ലാറ്റ്ഫോംസിലൊന്നുമല്ല, മൊബൈലിലോ ഒന്നുമല്ല, TVയിൽ ഇങ്ങനെ പല പല മൂവി ചാനൽസ് ഉണ്ടല്ലോ. ഏഷ്യനെറ്റ് മൂവീസ്, സൂര്യ മൂവീസ്, അങ്ങനെ കുറേ ചാനൽസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഏഷ്യനെറ്റ് മൂവീസ്. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെ വരാറുണ്ട്. ചില സമയത്ത് വൈകുന്നേരം വീട്ടിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ചാനൽ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് തവണ കണ്ട സിനിമയായിരിക്കും, പക്ഷേ എന്തോ വീണ്ടും ഇഷ്ടം തോന്നുന്ന സിനിമകളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മഴക്കാലത്ത് ആ ഒരു സിനിമ ഏഷ്യനെറ്റ് മൂവീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അതേത് സിനിമ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മറ്റേതുമല്ല. എനിക്ക് അങ്ങനെ ആ മഴയുള്ള ദിവസം വളരെ ലേസി ആയിട്ടുള്ള ദിവസം അങ്ങനെ ലേസി ആയിട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു ഓഫ് എടുത്തിരിക്കുന്ന ദിവസം ആ TVയിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് വെട്ടമാണ്. വെട്ടം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഒരു 100 തവണയെങ്കിലും ഞാൻ മിനിമം വെട്ടം കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്തോ ഒരു ഇഷ്ടമാണ് ഒരു വെട്ടം എന്ന സിനിമ കാണാനായിട്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ള മൂവിയാണ്. ആദ്യം മുതൽ അവസാനം വരെ കോമഡിയാണ്. ചെറുതായിട്ട് നമ്മളുടെ കണ്ണ് നനയിക്കുമെങ്കിലും പിന്നീടും അത് വളരെ ഹാപ്പി എൻഡിംഗ് ആണ്. എല്ലാവർക്കും അത് ഒരു ലോജിക്കൊന്നും ഇല്ലാത്തൊരു മൂവിയാണെങ്കിൽ പോലും എല്ലാവർക്കും അത് ദഹിക്കുമോ എന്നറിയില്ല. പണ്ട് കാണുമ്പോഴൊക്കെ അങ്ങനെ വലിയ കാര്യമായിട്ട് അതിൻ്റെ ഒരു ഇമോഷൻസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴൊക്കെ അത് വളരെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരു മൂവി കൂടിയാണ്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പാട്ടും പഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ന പാട്ടൊക്കെ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഇഷ്ടമുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഓഫ് എടുത്ത് വേറെ ജോലികളൊന്നും ചെയ്യാതെ കുളിക്കാതെ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ മടി പിടിച്ച് TV കാണുന്ന സമയത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മൂവിയാണ് വെട്ടം. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയായിരിക്കും ഈ മഴക്കാലത്ത് അവധിയൊക്കെ എടുത്ത് സ്കൂളിലും കോളേജിലും ഓഫീസിലൊന്നും പോവാതെ വെറുതെ വീട്ടിലിരുന്ന് മറ്റ് ജോലികളൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻസൊക്കെ മാറ്റി മറിച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് TVയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സിനിമ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അഹല്യ വിഷസിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അഹല്യ FM 90.4 ആരംഭിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇന്ന് June 16, 2023 ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കാം അല്ലേ. വിളിക്കേണ്ട നമ്പർ 8 81 50 9 000 ആണ്. 82 81 50 90 00 ആണ്.
ആണ്. നമ്പർ സെയിം തന്നെയാണ്, വാട്സ്ആപ്പ് നമ്പറും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ മെസ്സേജ് ഒക്കെ അയക്കാം. 9 മണി വരെ മാത്രമേ കോൾസ് എടുക്കാറുള്ളൂ. അപ്പോൾ അതിനുശേഷം മെസ്സേജ് ഒക്കെ ആയിരിക്കും നമ്മൾ വായിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിളിക്കുക, പെട്ടെന്ന് മെസ്സേജ് അയക്കുക, ലാസ്റ്റ് മിനിറ്റിലേക്ക് പോവാതിരിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പല ആൾക്കാരും ലാസ്റ്റ് മിനിറ്റിലേക്ക് 9 മണിക്ക് ശേഷം വിളിക്കാറുണ്ട്, ദെൻ കുറേ നേരം കഴിഞ്ഞിട്ട് 9:30 കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക, നേരത്തെ അയക്കുക. നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യണം എന്നുള്ള ഒരു ആളാണ്. ഞാനിപ്പോൾ ഒരു 9:30 ഒരു സ്ഥലത്ത് പോകണം ചെല്ലണം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് ബിഫോർ ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെ ഒരു ഒരു ഇച്ചിരി പങ്ക്ച്വാലിറ്റി കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് എല്ലാവരും കാണിക്കണം, ആ ഒരു പങ്ക്ച്വാലിറ്റി എല്ലാവരും കാണിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അങ്ങനെ മറ്റുള്ളവർ ചെയ്തില്ല എങ്കിൽ, ആ ഒരു പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ദേഷ്യം വരാറുണ്ട്. അതെൻ്റെ കുഴപ്പമാണ്, പക്ഷെ എങ്കിലും എനിക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വിളിക്കുക, നേരത്തെ മെസ്സേജ് അയക്കുക എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. നല്ല കുറേ പാട്ടുകൾ, ആ സ്പെഷ്യൽ എന്ന് ഞാൻ നല്ല പാട്ടുകളാണ് കൊണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ നല്ല കുറച്ച് പാട്ടുകൾ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഇത് അഹല്യ FM 90.4 ൽ അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ. ഹലോ.
6: ഹലോ, നമസ്കാരം സുനിൽ.
5: നമസ്കാരം, നമസ്കാരം. ഇതാരാണ്? ചാലക്കുടിയിൽ. ചാലക്കുടിയിൽ മഴയൊക്കെ ഉണ്ടോ ചേട്ടാ?
6: സത്യം പറയണെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് മഴ എവിടേക്കോ പോയി. അപ്പോ ഭയങ്കര
5: ചൂടായി അല്ലേ? മഴ മാറുമ്പോഴേക്കും അങ്ങ് ചൂട് വരുന്നുണ്ട് അല്ലേ?
6: അപ്പൊ ആഗ്രഹിക്കേ മഴ നന്നായിട്ട് പെയ്യുമ്പോൾ വിചാരിക്കും മഴ ഒന്ന് തോർന്നെങ്കിൽ തോർന്നു, പക്ഷേ ചൂട് വന്നപ്പോ വിചാരിച്ചു.
5: ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടാവും.
6: കാലാവസ്ഥ അതങ്ങനെയാണ്, പക്ഷെ മലയാളികൾ അങ്ങനെയാണ്.
5: മലയാളികൾക്ക് എല്ലാം മിതത്വം വേണം, കൃത്യമായിട്ട്. ആദ്യം കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അങ്ങനെ ആ രീതിയിൽ ആഗ്രഹിക്കുന്നവരാണല്ലോ, അതുകൊണ്ടാണ്.
6: അതെ അതെ. ഇന്നലെ ഒരു കടയിൽ പോയിപ്പോ എന്റെ ഫ്രണ്ട് പറയും, പക്ഷേ ഭയങ്കര ചൂട്, അരി അടിക്കാൻ പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മ തന്നെയല്ലേ ആഗ്രഹിക്കാറ്, മഴ ഒന്ന് പോയി ആഗ്രഹിക്കും, ചൂട് വരുമ്പോ ചൂട് പോയിട്ട് മഴ വരാൻ
5: ആഗ്രഹിക്കും. അപ്പൊ റിൻസൺ ചേട്ടാ, അടുത്ത മാസം നല്ല മഴയായിരിക്കും, ജൂലൈ മാസത്തിൽ എന്തായാലും നല്ല മഴയൊക്കെ ആയിരിക്കും.
6: തീർച്ചയായും.
5: അപ്പൊ മഴയുള്ള ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് നല്ല മഴയല്ലേ, പിള്ളേരെയൊക്കെ അങ്ങ് ലീവ് എടുപ്പിച്ച് ചേട്ടനും അങ്ങ് ലീവ് എടുക്കുകയാണ് കേട്ടോ. എങ്ങനെയായിരിക്കും അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു മഴ കാരണം, അതായത് മഴയത്ത് പോവാൻ വയ്യാതെ മടി പിടിച്ച് അവധി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു ദിവസം തുടങ്ങുക?
6: ആ ദിവസം ശരിക്കും പറഞ്ഞു ഉച്ചക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്.
5: ഉച്ചക്ക് രാവിലെ എങ്ങനെയായിരിക്കും? രാവിലെ ഒരു രാവിലത്തെ റൊട്ടീൻ സാധാരണ പോവല്ലേ?
6: രാവിലെ പ്രത്യേകിച്ച് ടിവിയുടെ മുമ്പിലായിരിക്കും.
5: ടിവിയുടെ മുമ്പിലായിരിക്കും
6: ആയിരിക്കും. അപ്പോ ചിലപ്പോ സോഷ്യൽ മീഡിയ, ചിലപ്പോ പാട്ട് കേൾക്കും. അപ്പൊ സമയം പോവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്
5: ഇപ്പോഴത്തെ
6: ഒരു കാലഘട്ടത്തില്. അപ്പൊ അതില് കൂടുതൽ ഞാൻ ടിവിയുടെ മുമ്പില് പാട്ടും സിനിമയും കേട്ടാണ് ഇരിക്കാറ്, യൂട്യൂബ്
5: ഓണാക്കി. അപ്പൊ ഏത് സിനിമയാണ് എല്ലാരും പിള്ളേരും വൈഫും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങ് ടിവിയിൽ കാണുകയാണ്? യൂട്യൂബ് ഒന്നും അല്ല, ടിവിയിൽ കാണുകയാണ്. അപ്പോ വരാൻ ആഗ്രഹിക്കുന്ന, അപ്പൊ ആ ടിവിയിൽ ആ ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചിത്രം ഏതായിരിക്കും?
6: അത് പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെ.
5: ഇന്നലെ അത് കുറച്ച് ട്രാജഡി മൂവി അല്ലേ?
6: എൻഡിങ് രസാണ്, ട്രാജഡി മൂവ് ആണെങ്കിലും പക്ഷെ അതിന്റെ എൻഡിങ് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ് ആണ് അതിന്റെ
5: ക്ലൈമാക്സ്. വിഷമിപ്പിക്കും
6: സത്യം. അപ്പൊ അപ്പൊ അത് നമ്മുടെ ഫാമിലി മീൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം
5: വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം അല്ലേ.
6: ആ ബാക്കി വൈഫിനും അപ്പച്ചനും അമ്മച്ചിക്കും എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെ.
5: എനിക്ക് തോന്നുന്നു ആ സിനിമയൊന്നും അങ്ങനെ ടിവിയിൽ വരാറില്ലെന്ന് തോന്നുന്നു.
6: ഇന്നലെ വല്ലപ്പോഴും ഏഷ്യൻ നെറ്റിലേക്ക് വന്നിട്ടുണ്ട്. ശരിയാണ്, അപ്പോ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല.
5: റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിനിമയല്ല ഇന്നലെ, വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലേ.
6: നല്ല മൂവിയാണ് അത്, അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും
5: കാണണം. നല്ല മൂവിയാണ്, പക്ഷെ അവസാനം നമ്മൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ക്ലൈമാക്സ് ആയിരുന്നില്ല അത്. എന്താ ചെയ്യ, കുഴപ്പമില്ല, നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ഡയറക്ടറല്ലേ
6: തീരുമാനിക്കുന്നത്.
5: ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: വിഷസ് പ്രിയപ്പെട്ട സത്യഭാമമ്മ, ഷംസുദ്ദീൻ കരുപ്പെടുന്ന പി വി മുഹമ്മദ് വടക്കേ വാവല്ലൂർ, റാണി വർഗീസ്, കുഞ്ഞപ്പ പന്താവൂര്, സാൻജി സുമേഷ്, പിന്നെ തുമ്പോളിലെ നസിമെത്തി, പിന്നെ ഇങ്ങനെ ഒരു ടോപ് സെലക്ട് ചെയ്ത താങ്കൾക്കും അഭിരാമിക്കും ആയിലക്കും, പിന്നെ പുതിയ ആർച്ച പേര് മറന്നുപോയി, ഹീര. ആ പിന്നെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അഹലിയുടെ ചാൻസിന് ഒരു ഗുഡ് വിഷ് ചെയ്തുകൊണ്ട്.
5: താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാൻ വിളിച്ചത് റിൻസൺ ചേട്ടനായിരുന്നു. അങ്ങനെ മഴയുള്ള ദിവസം അവധി എടുക്കുകയാണെങ്കിൽ, അവധി കിട്ടിക്കഴിഞ്ഞാൽ കാണുന്ന സിനിമ, ടിവിയിൽ വരാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഇന്നലെ ആയിരിക്കും. നല്ല മൂവിയാണ്, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് ആ സിനിമയിൽ, അതെനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു ഇച്ചിരി ഇഷ്ടക്കേടുണ്ട് ആ സിനിമയ്ക്ക്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഇത് ഹരിദാസ് ആണ്.
5: പാലക്കാട് ടൗണിൽ മഴ പെയ്തായിരുന്നു ഇന്നലെ.
7: ഇന്നലെ വൈകിട്ട് കുറച്ച്
5: മഴക്കാരായിരുന്നു,
7: പക്ഷെ പെയ്തില്ല, ചെറുതായിട്ടൊന്ന് പെയ്ത് വിട്ടു.
5: പക്ഷെ പാലക്കാടിന് തൊട്ടപ്പുറത്തേക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു.
7: ആ നല്ല, അങ്ങനെ കാറ് പറഞ്ഞാൽ എന്തുമാ ഇരുട്ടായി, അത്രയും മഴക്കാറായിരുന്നു.
5: അതെ അതെ, ഇപ്പൊ പെയ്ത് അങ്ങ് പ്രളയം വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ തോന്നുന്ന രീതിയിലായിരുന്നു.
7: വിചാരിച്ചു നോക്കുമ്പോ വന്ന പോലെ പോയി,
5: വന്ന പോലെ അങ്ങ് പോയി, ഇനി അങ്ങ് പോവാതിരിക്കട്ടെ. ഓക്കെ, അപ്പോ ചേട്ടൻ എപ്പോഴും അവധിയൊക്കെയാണെന്ന് അറിയാം, എങ്കിലും എങ്കിലും ഡെയിലി ഉള്ള രാവിലത്തെ റൊട്ടീൻസ് ഒക്കെ മാറ്റിവെച്ച് മഴയല്ല കുറെ നേരം അങ്ങ് കിടന്ന് രാവിലെ എഴുന്നേറ്റ് പല്ലൊന്ന് തേക്കി അത് കാപ്പിയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ഒരു സിനിമ കാണാം. ഇന്ന് മഴയില്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, ഒരു സിനിമ കാണാന്ന് പറഞ്ഞ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ടി വി ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് അപ്പോ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ.
7: ഞാൻ തനിച്ച് ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ദേവാസുരം ഇല്ലേ,
5: അതെന്താ ദേവാസുരം തനിച്ചിരുന്ന് കാണുകയാണെങ്കിൽ,
7: തനിച്ചിരുന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല, അതിലെ ഡയലോഗുകളൊക്കെ നല്ല
5: ഡയലോഗുകളാണ്.
7: ആ മംഗലശ്ശേരി നീലകണ്ഠന്റെ അഭിനയം കാണണ്ടതാണ്.
5: അതെ അതെ, അത് എപ്പോ ടിവിയിൽ വരുമ്പോഴും നമ്മൾ കണ്ടിരിക്കും.
7: എല്ലാവരും കൂടി ഇന്ന് കാണുകയാണെങ്കിൽ ഈ പറക്കും തടിയില്ലേ ദിലീപിന്റെ, രണ്ടു മൂന്ന് ദിവസം മുമ്പ്
5: കണ്ടില്ല. അതെനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമകളും റിപ്പീറ്റഡ് ആയിട്ട് ടിവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വീക്കിലി വൺസ് എങ്കിലും ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ ദേവാസുരവും ഒരുമിച്ചാണെങ്കിൽ ഈ പറക്കും തളികയും.
7: ആ ഈ പറക്കും തളിക രണ്ടു ദിവസം മുമ്പ് കണ്ടു
5: കണ്ടു, എന്നാലും വീണ്ടും ഒന്നുകൂടെ കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല,
7: ഒറ്റ കുഴപ്പമില്ല. അതിങ്ങനെ ആദ്യം മുതൽ അവസാനം കുറെ കോമഡികളും ലാസ്റ്റ് ആ സീരിയസ് ആയിട്ട് ആവും, നല്ലതായിരുന്നു. ഞാൻ മുഴുവൻ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന് കാണില്ല.
5: അതാണ് ആ ഒരു അതിന്റെ റിപ്പീറ്റ് വാല്യൂ അത്രയ്ക്ക് ഉണ്ടെന്ന്.
7: അതെ അതെ അതെ അതെ,
5: എപ്പോഴും കാണുമ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, നമ്മള് ചിരിച്ചുകൊണ്ടിരിക്കും.
7: അതെ അതെ അതെ,
5: ശരിയാ. അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിശ്വസ് അറിയിക്കാനുള്ളത്?
7: വിശ്വസ് ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, സുനിലിനും സുനിലിന്റെ ടീമുകൾക്കും
5: എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കാം. അപ്പോ ഹരിദാസ് ചേട്ടൻ പറഞ്ഞത് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ ദേവാസുരമായിരിക്കും കാണുക, ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഈ പറക്കം തളികയായിരിക്കും. രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. ഞാനും ഇത് ടി വിയിൽ വരുന്ന സമയത്ത് വൈകുന്നേരം ഇപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദേവാസുരം കാണുകയാണെങ്കിൽ പിന്നെ ആ ചാനൽ മാറില്ല, ആ ചാനൽ അവിടെ സ്റ്റക്കാവും. പലപ്പോഴും നമ്മളിത് 100 തവണ കണ്ടിട്ടുണ്ട്, എങ്കിലും നമ്മളിത് മുഴുവൻ കണ്ടിട്ടേ പിന്നെ ഉറങ്ങാൻ പോകാറുള്ളൂ. നമുക്കറിയാം അടുത്ത സീൻ എന്താണ്, അടുത്ത ഡയലോഗ് എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, എങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കും. അതാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ. ഞാൻ പല്ലച്ചനിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
5: ചൂടൊക്കെ ആയതുകൊണ്ട് പറക്കുമ്പോ കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ?
0: ചൂട് രണ്ടു ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
5: എന്തൊക്കെയോ സംഭവിച്ചു, കോട്ട പിടിച്ച് പറക്കുന്നതായിരിക്കും നല്ലത്.
0: ഇന്നലെ ജില്ലാശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരേ കോളറയാണ് ഇപ്പൊ നമ്മുടെ പാലക്കാട്.
5: പാലക്കാട്? ആ,
0: ഞാൻ ഇന്നലെ 8 ഒരു 6-7 പേരിനെ ഇങ്ങനെ കണ്ടിരുന്നു.
5: കണ്ടിരുന്നു അല്ലെ? അപ്പൊ ശ്രദ്ധിക്കണം. ഇങ്ങനെ എന്തിനായിരുന്നു ഹോസ്പിറ്റലിൽ പോയ, എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെന്റ് ആണോ അതോ?
0: അല്ല, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ.
5: മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി പോകുന്ന സമയത്ത് മാസ്ക് ഒക്കെ യൂസ് ചെയ്യണം, അധികം അധികം പോവാതിരിക്കുന്നതാണ് നല്ലത് ആശുപത്രികളിൽ ഈ സമയത്ത്. പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രികളെന്നൊക്കെ പറയുമ്പോ ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ, ഒരു ദിവസം നല്ല മഴയുള്ള ദിവസം രാവിലെ വേറെ ഒന്നും ചെയ്യുന്നില്ല, രാവിലെ നടക്കാനൊന്നും പോകുന്നില്ല, വീട്ടിൽ വെറുതെ ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് ടി വി കാണാമെന്ന് അങ്ങ് വിചാരിക്കാം, തോന്നി ടി വി കാണാൻ തോന്നി, ചാനൽ എടുത്ത് വെച്ചു, ടി വി ഓൺ ചെയ്ത് ചാനൽ എടുത്ത് വെച്ചു, ആ സമയത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഏതാണ്?
0: മൂക്കില്ല രാജ്യത്തെ ഗോഡ്ഫാദർ, ലാൽസലാം.
5: മൂന്ന് സിനിമകൾ കാണണോ ഒരുമിച്ച്? മൂന്ന് സിനിമകളാണ് മൂക്കില്ല രാജ്യം എന്ന് പറയുമ്പോ. കോമഡി മൂവി അല്ലേ? അല്ലേ,
0: മെന്റലികളുടെ കോമഡി തിലകൻ.
5: ഓക്കെ, ആ ഒരു സിനിമ. പിന്നെ ഏതായിരുന്നു അടുത്തത്?
0: ഗോഡ്ഫാദർ.
5: അതൊരു എപ്പിക് മൂവിയാണ്, ഒരു കിടിലൻ മൂവിയാണ്. പിന്നെ ലാൽസലാം. ഓക്കെ, ഈ മൂന്ന് സിനിമകൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കും അല്ലേ?
0: രണ്ട് ഡയലോഗ് അടിക്കട്ടെ.
5: കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ, എങ്കിലും പറഞ്ഞോളൂ.
0: ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് വെച്ച് സ്വന്തം അപ്പച്ചന്റെ ശവം പോലും കാണിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉന്തങ്ങിപ്പറ കുടുംബത്തിലെ സീനിയോറിറ്റി ഭർത്താവിനാണ്. താൻ ഏത് കോപ്പിലെ മന്ത്രിയായാലും ചവിട്ടി പുറത്താക്കും ഞാൻ. പൂമാലയിട്ട് സ്വീകരിച്ചെന്ന് വെച്ച് പൂക്കിടക്കാരന്റെ ഭാര്യയാകാൻ കഴിയോടെ നെറ്റൂരാനേ. അതെയോ
5: ചേട്ടൻ, ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ. ഇതിപ്പോ ബാലൻ ചേട്ടൻ ഡയലോഗ് ചുമ്മാ കാണാപ്പാടം പിടിച്ച് പറയുന്ന പോലെ ഉണ്ട്. ഇനി പറയുന്ന സമയത്ത് ആ ഒരു മോഡുലേഷനൊക്കെ കൊടുത്ത് നെട്ടൂരാൻ പറയുന്ന പോലെ പറയണം. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ പറയുന്നത് ആ ഒരു മോഡുലേഷൻ കൊടുക്കണം. ഓക്കെ, അത് ശ്രമിക്കണം, നമ്മൾ ശ്രമിക്കണം. ചേട്ടൻ ഇത്രയും പഠിക്കാൻ പറ്റുമോ എങ്കിൽ അത് ഉറപ്പായിട്ട് പഠിക്കും. നമ്മൾ 70% പഠിച്ചു, ഇനിയിപ്പോ 30% പഠിക്കാനാണോ പ്രശ്നം? ജയന്റെ മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ അത് ജയന്റെ കിട്ടുമെങ്കിൽ എല്ലാം കിട്ടും. നെക്സ്റ്റ് ടൈം പഠിക്കണം കേട്ടോ.
0: നിനക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ പറഞ്ഞല്ലോ ഞാനൊരു ക്രൂരനാണെന്ന്. ശബരിമലയിലെ ചെറിയൊരു പാല് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു പണക്കാരനാവാമായിരുന്നു,
5: കോടീശ്വരനാവാമായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം. ബാലൻ ചേട്ടനാണ് വിളിച്ചത്, കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോ അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ,
8: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ആരാണ്?
8: ഗുഡ് മോർണിംഗ്, അഞ്ജലിയാണ്.
5: അഞ്ജലി, അഞ്ജലി, പുഷ്പാഞ്ജലി. അഞ്ജലി എവിടെന്നാ വിളിക്കുന്നത്?
8: അഞ്ജലി ഇവിടെ പാലക്കാട് തന്നെ ഉണ്ട്.
5: പാലക്കാട് ഉണ്ട്. അഞ്ജലി മറന്നുപോയി. അഞ്ജലി,
8: ഞാനിവിടെ അങ്ങനെ വരലില്ല.
5: വരലില്ല, ഞങ്ങളൊക്കെ മറന്നു അല്ലേ?
8: അല്ല, ജോലി തിരക്ക് കാരണം വരിക. വന്നാ തന്നെ ഒരു ദിവസമൊക്കെ നിക്കാൻ പറ്റാറുള്ളൂ, എന്നിട്ട് വേഗം പോവാ.
5: വേഗം പോവാ. അപ്പൊ പിന്നെ അഹല്യ അപ്പൊ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ മറന്നു.
8: ഞാൻ കഴിഞ്ഞ ആഴ്ച
5: അഭിരാമിയെ സംസാരിച്ചു. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
8: പിന്നെ ഇവിടെ മാതാശ്രീയും പിതാശ്രീയും വജ്രായുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി.
5: എന്തായിരുന്നു ആ വജ്രായുധങ്ങൾ?
8: ഫോൺ വിളിച്ചെടുക്കാതിരിക്ക, എന്നെ ബ്ലോക്ക്
5: ചെയ്യുക. പിന്നെ എന്തിനാ ഹൈഡ് ചെയ്യുന്നല്ലേ, പ്രൊഫൈൽ പിക്ചർ ബ്ലാങ്ക് ആക്കുന്നത്.
8: ടെൻഷൻ ആവില്ലേ, ഫോൺ വിളിക്കാതെ എടുക്കാതിരിക്കുക.
5: അങ്ങനെയല്ല അഞ്ജലി, അതിലൊരു കാര്യമുണ്ട്. കാര്യം നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മളുടെ സമീപം ആഗ്രഹിക്കും. നമ്മൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും അവർക്ക് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മള് ലൈഫിൽ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കാണാൻ വരുന്ന ആൾക്കാരല്ലല്ലോ അച്ഛനും അമ്മയും അല്ല. അപ്പൊ നമ്മള് തിരക്ക് മനസ്സിലാക്കണം. പക്ഷെ എങ്കിൽ കൂടി ഞാൻ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണ്, എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, പോരെ. ഓക്കെ, അപ്പൊ അഞ്ജലി, നമ്മള് വീട്ടിലേക്ക് വന്നു. മഴയുള്ള ദിവസമാണ്, രാവിലെ ഓഫീസിൽ പോകണം, രാവിലെ നേരത്തെ പോകണം. പക്ഷെ നല്ല മഴയാണ്, അപ്പൊ അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഇന്ന് പനിയാണ്, ഇന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റില്ല, ഞാൻ അവധി എടുക്കുവാണ്. നിങ്ങൾ പറഞ്ഞു, നോണ പറഞ്ഞു ഓഫീസിൽ വിളിച്ചിട്ട്. അപ്പോ ഇനി എന്താ പറയാ, എന്തു ആവാലോ, ഓഫീസ് അവധിയായില്ലേ. അപ്പൊ രാവിലെ പതുക്കെ എഴുന്നേറ്റു, ഒരു കാപ്പിയൊക്കെ കുടിച്ചു, പല്ലുപോലും തേച്ചില്ല. അങ്ങനെ പോയി ടിവിയുടെ മുമ്പിൽ ഇരുന്നു, റിമോട്ട് എടുത്ത് ടിവി ഓൺ ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ,
8: ചിലപ്പോ
5: ഗോഡ്ഫാദർ ആയിരിക്കും അല്ലേ? അനപ്പാറ അച്ചാമ്മയൊക്കെ, അനപ്പാറ
8: ഭയങ്കര ഇഷ്ടമാണ്. സിദ്ദിഖ് ലാൽ സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പടമാണ്
5: ഗോഡ്ഫാദർ അല്ലേ? ഏറ്റവും കൂടുതൽ കാലം ഓടിയിട്ടില്ല, തിയേറ്ററിൽ ഓടിയിട്ടുള്ള സിനിമയാണ്.
8: അച്ഛനൊക്കെ പറയുമത്, അച്ഛനൊക്കെ എല്ലാ ഓണത്തിനും വിഷുവിനും എല്ലാം ഒരു

0: ഫണ്ണാണ് അല്ലേ,
1: സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ച്.
0: പിന്നെ മാസ് ആണ്,
1: അതെ മാസിന് മാസ്,
0: ക്ലാസ്സിന് ക്ലാസ് എല്ലാം ഉണ്ട്,
1: എല്ലാം ഉണ്ട്. അതെ അതെ, അതുകൊണ്ട് എനിക്ക് അത്. പിന്നെ മണിച്ചിത്രത്താഴും എന്റെ ഫേവറേറ്റ്
0: ഫേവറേറ്റ് ആണ്. അതും കാണും അല്ലേ, ഒന്ന് ഒരിക്കൽ കൂടി ഒരു മഴക്കാലത്ത് വീണ്ടും മണിച്ചിത്രത്താഴ് കാണും.
1: വെറുതെ ഇരുന്ന് കാണാം, വെറുതെ ഇരുന്ന് കാണാൻ ഇത് രണ്ടും. പിന്നെ സമ്മറിൻ പത്തിലഹ്യം ഉണ്ട് കേട്ടോ, അത് പക്ഷേ ഇങ്ങനെയല്ല, മിക്കവാറും എല്ലാരും കൂടി ഇരിക്കുമ്പോഴൊക്കെ കാണാം. എന്നാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ചിരിക്കാൻ, ഈ കസിൻസ് എല്ലാരും കൂടെ വരുമ്പോഴൊക്കെയാണ് അതൊക്കെ കാണാം കൂടുതലും.
0: ചില സമയത്ത് ചില മൂവീസ് അങ്ങനെ എല്ലാരും ഒരുമിച്ചിരുന്ന് കാണണം, ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല.
1: രാത്രി മഴയുള്ള സമയത്ത് രാത്രി 10 മണിയാകുമ്പോ ഞാൻ മയിൽപ്പീലിക്കാവ് വെച്ച് സ്വന്തമായി
0: പേടിക്കാറുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും
1: എനിക്ക് ആകാശങ്കയൊക്കെ ഇഷ്ടമുള്ള ഒരു ഹൊറർ സംഭവമാണ് മയിൽപ്പീലിക്കാവ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ BGM ഒക്കെ.
0: പക്ഷെ നല്ല മൂവി, നല്ല പാട്ടുകളുള്ള മൂവി, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ.
1: അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ കാണുള്ളൂ, കാരണം ജോലിയൊക്കെ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
0: ഓക്കെ, അപ്പൊ അഞ്ജലിന്റെ ആർക്കാ വിശ്വാസം കൊടുക്കാനുള്ളത്?
1: ഇന്ന് നമ്മൾ കുറെ ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചല്ലേ, അപ്പൊ ആദ്യം താങ്കൾക്ക് ഇരിക്കട്ടെ.
0: ഞങ്ങൾ
1: ദിവസം സുനിലിനെ ആശംസിക്കുന്നു, പിന്നെ ഷൈബിച്ചേട്ടനുണ്ട്, റാണി ചേച്ചി ഉണ്ട്, കുറെ ചേച്ചിമാരും ചേട്ടന്മാരുണ്ട്. ആരും ഞാൻ കാണാറില്ല, കേൾക്കാറില്ല, ഒന്നും പരിപാടിയില്ല. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട്, എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞുങ്ങൾക്കും, ഷേ എന്താ
0: പറയാ,
1: നമ്മുടെ കുറെ കുട്ടികളുണ്ടായിരുന്നല്ലോ,
0: ഐശ്വര്യ,
1: ലക്ഷിക്ക, കുറെ കുറെ കുട്ടികളുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, താങ്ക് യു അഞ്ജലി, ഒരുപാട് സന്തോഷം, നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. വീണ്ടും വിളിക്കണേ. അഞ്ജലിയാണ് വിളിച്ചത്. അഞ്ജലിക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ടിതാ നിങ്ങളുടെ കാതോരമെത്തുന്നു. അഹല്യ വിശ്വസിലൂടെ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ആരാധ്യ.
4: ആരാധ്യ, ഇന്ന് സ്കൂളിൽ പോയില്ല ആരാധ്യ?
5: സ്കൂളിൽ പോണം.
4: പോണം. എപ്പോഴാണ്? എന്തായിരുന്നു
5: ഫുഡ് കഴിച്ചു?
4: 8:50 അല്ലേ? അപ്പൊ ഇനിയും സമയമുണ്ട്. അറൗണ്ട് 15 മിനിറ്റ്സ് ഉണ്ട്. എന്താണ് ഈ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പോകുന്നത്?
5: സോക്സ് ഇടും.
4: സോക്സ് ഇടും. പിന്നെ എന്തൊക്കെ ചെയ്യും?
5: ഷൂ
4: ഒക്കെ റെഡിയാക്കും. പിന്നെ പുറത്തു പോയി നിൽക്കും അല്ലേ? ഓട്ടോ ചാട്ടം. വണ്ടിയാണോ വരുന്നത്? എന്ത് വണ്ടിയാ
5: വരുന്നത്?
4: ഓട്ടോ. അപ്പൊ ഓട്ടോ ചാട്ടം വരുന്നുണ്ടോ എന്ന് നോക്കും അല്ലേ? അതുപോലെ തന്നെ ബാഗ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലെ? ഹോംവർക്ക് ചെയ്തോ നോക്കണം. ഹോംവർക്ക് കംപ്ലീറ്റ് ആയോ നോക്കണം അല്ലേ? വേറെന്തെങ്കിലും എക്സ്ട്രാ ജോലി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ 15 മിനിറ്റിൽ
5: അതൊക്കെ
4: എന്തായിരുന്നു? ഇതൊക്കെ ചെയ്യും. അതാണ് ആരാധ്യ അല്ലേ? ഓക്കെ. അപ്പൊ ആരാധ്യ, ഇനി അടുത്ത മാസം നല്ല മഴയൊക്കെ പെയ്യുന്ന മാസമാണല്ലോ. അപ്പോ നമ്മൾ ഒരു ദിവസം അങ്ങ് അവധി എടുക്ക. രാവിലെ എഴുന്നേക്കും നല്ല മഴ. അപ്പൊ വീട്ടില് പറയുന്നു, അമ്മ ഞാനൊന്ന് പോകുന്നില്ല, എനിക്ക് വയ്യ, മഴയില്ല എന്ന് പറഞ്ഞ് അങ്ങ് അവധി എടുക്കുന്നു അല്ലേ, മടി പിടിച്ചിട്ട്. എന്നിട്ട് കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പല്ലൊന്നും തേക്കാതെ കാപ്പിയൊക്കെ കുടിച്ച് TV കാണാനായിട്ട് ഇരിക്കുന്നു. അപ്പൊ TVയില് കാണേണ്ട സിനിമ ഏതാ? നിറം. നിറം അത്രക്ക് ഇഷ്ടാണോ? നിറം അല്ലെങ്കിൽ പ്രിയം. പ്രിയം പിന്നെയും കുട്ടികൾക്കുള്ള ഒരു സിനിമയാണ്. നല്ല പാട്ടുകളൊക്കെ ഉള്ള, കുട്ടികളുടെ കുസൃതികളൊക്കെ ഉള്ള സിനിമയാണ് നിറം. എന്തുകൊണ്ട് അത്രയധികം ഇഷ്ടം? സൂപ്പറാണ്. എബിയും സോനിയും വല്ലാതെ അങ്ങ് ഇഷ്ടമാണ് അല്ലേ? ആ അടിപൊളി. എനിക്കും വളരെ ഇഷ്ടമുള്ള സിനിമ നിറം. ആ പണ്ടും ഭയങ്കര ഹിറ്റ് അടിച്ച മൂവിയാണ് കേട്ടോ. തിയേറ്ററിലൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് ആയ മൂവിയാണ് നിറം. നിറത്തിൽ ഏത് പാട്ടാ ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു ആരാധ്യക്കുട്ടി. ആർക്കാ വിഷസ് അറിയിക്കാനല്ലേ? എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ, ഒന്നും മറക്കാതെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ആരാധ്യ ആയിരുന്നു. ആരാധ്യ, ആരാധ്യക്ക് കാണാൻ ഇഷ്ടം നിറം മൂവിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നിറം മൂവി അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോഴൊക്കെ നമുക്കത് ക്ലീഷ ആയിട്ട് തോന്നും, അതിലെ വർത്താനം ഒക്കെ ക്ലീഷ ആയിട്ട് തോന്നുമെങ്കിലും അന്നൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണിത്. എനിക്ക് വല്ലാതെ ഇഷ്ടമുള്ളൊരു മൂവിയാണ്. പക്ഷെ ഇപ്പോഴൊക്കെ കാണുമ്പോൾ അയ്യേ ഇതെന്താ ഇങ്ങനെ ക്ലീഷ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഇഷ്ടമാണ് എല്ലാവർക്കും ആ ഒരു സിനിമയോട്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ. വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ പോകുന്നു? ജോലിക്ക് പോകുന്നില്ലേ? ഇന്ന് തിങ്കളാഴ്ച ലീവാണോ? അല്ല, ചൊവ്വാഴ്ച ലീവാണോ?
6: അല്ല ഇന്ന് ശരീരത്തിൽ അല്ലെങ്കിൽ ഈ നേരത്തെ വിളിക്കില്ല ഞാൻ എട്ടാവുമ്പോഴേക്കും വിളിച്ചു
4: വിളിക്കാറുണ്ട് അല്ലേ ഓക്കെ
6: എനിക്ക് ശരീരത്തിൽ
4: ചെറുതായിട്ട് ഒന്നും സുഖമില്ല അവധി എടുത്തു അപ്പൊ നമുക്ക് നെക്സ്റ്റ് മന്ത് മഴയുള്ള സമയത്ത് ഒരു അവധി എടുക്കാൻ പോവാണേ രാവിലെ വിളിച്ച് അങ്ങ് അവധി പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല നല്ല മഴയല്ലേ എങ്ങനെയാ വരിക ആ അങ്ങനെ അങ്ങ് പറഞ്ഞു അവധി എടുത്തുന്ന് വെച്ചോ അപ്പൊ രാവിലെ ജോലി ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല ഇന്നിപ്പൊ അവധിയാണല്ലോ ഒന്നും ചെയ്യുന്നില്ല ആ അതെ മഴയെ നോക്കി കുറെ നേരം മഴയൊക്കെ നോക്കിയിരുന്നു ഇനിയിപ്പോ ഉച്ചയ്ക്കുള്ളത് വല്ലതും കഴിക്കുക ഉണ്ടാക്കാം അപ്പൊ അതിന് മുന്നേ നമുക്കൊരു സിനിമ കാണാം ടി വിയിൽ എന്തൊക്കെ സിനിമ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ടി വി അങ്ങ് ഓൺ ചെയ്തു അപ്പൊ ഏത് സിനിമയായിരിക്കും കാണാൻ ആഗ്രഹിക്കാം കിലുക്കം അത് ഭയങ്കര ഇഷ്ടമാണല്ലോ
6: പിന്നെ കോമഡി ആ സിനിമ ഭയങ്കര ഇഷ്ടം
4: കോമഡി സിനിമകൾ
6: നല്ല മഴയും അങ്ങനെ ഇഷ്ടം പിന്നെ
4: ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ മഴക്കാലത്ത് വെറുതെ വീട്ടിലിരിക്കുമ്പോ കാണാൻ പറ്റിയ സിനിമകളാണ്
6: അപ്പൊ
4: അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ
6: അങ്ങനെയാണ് ചെയ്യാറ്
4: അടിപൊളി അടിപൊളി ഓക്കെ അപ്പൊ ചേച്ചി ആർക്കാ വിശ്വാസം അറിയിക്കാനുള്ളത് എല്ലാവർക്കും
6: പുതിയ മീര
4: അല്ല ഹീര
6: ഹീര അല്ലേ
4: എച്ച് ഇ ഇ ആർ എ
6: ഹീര ഹീര ഓക്കെ പഴയ സിനിമ നല്ല ഹീരയില്ലേ
4: അതെ ഹീര രാജഗോപാൽ ആശംസ ഓക്കെ താങ്ക് യു ചേച്ചി ഒരുപാട് സന്തോഷം വിളിച്ച സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചി ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ അത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും എന്നും നമ്മുടെ ഏറെക്കുറെ എല്ലാവരുടെയും ഒരേപോലെ തന്നെ ലൈഫ് രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ റൊട്ടീൻസ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ദെൻ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു ഓഫീസിൽ ജോലി എടുക്കുന്നു തിരിച്ചു വരുന്നു വീണ്ടും ആ പഴയ റൊട്ടീൻസ് വല്ലപ്പോഴും കിട്ടുന്ന ബ്രേക്ക് എന്നുവെച്ചാൽ സൺഡേയ്സ് അല്ലെങ്കിൽ മറ്റ് ഹോളിഡേയ്സിന് കിട്ടുന്ന ആ ഒരു ബ്രേക്ക് കിട്ടുന്നു നമ്മൾ അപ്പോഴും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് മടി പിടിക്കുന്നതും അവധിയെടുക്കുന്നതും ഒക്കെ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വളരെ നല്ലതാണ് എന്നൊക്കെയാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇനി വരുന്ന മഴക്കാലത്തെങ്കിലും അയ്യോ രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ല് തേച്ചില്ലല്ലോ കുളിച്ചില്ലല്ലോ ഡ്രസ്സ് അയൺ ചെയ്തില്ലല്ലോ വർക്കൗട്ട് ചെയ്തില്ലല്ലോ എന്നുള്ള പരാതികളൊന്നും പറയാതെ അതൊക്കെ അങ്ങ് മാറ്റിവെച്ച് വെറുതെ കിടന്നുറങ്ങി കുറച്ചു നേരം കിടന്നുറങ്ങി മടി പിടിച്ച് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ ഇപ്പോൾ വീട്ടിൽ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ അടുക്കള ജോലി എടുക്കുന്ന ആളാണെങ്കിൽ മറ്റുള്ള എല്ലാവരോടും പറയുക നാളെ അങ്ങനെ ഞാൻ ജോലിയിൽ നിന്ന് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല കുറച്ച് ലേറ്റ് ആവും ഫുഡൊക്കെ ഞാൻ കുറച്ച് കിടന്നുറങ്ങിയ ശേഷം മാത്രമേ എഴുന്നേക്കുള്ളൂ ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സഹകരിക്കണം എന്ന് വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ല വീട്ടിലങ്ങനെ ജോലിയൊന്നും ചെയ്യാത്തവരാണെങ്കിലും വല്ലവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു ബ്രേക്കൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനും വളരെ നല്ലതാണ് എപ്പോഴും എപ്പോഴും എടുക്കണമെന്നല്ല എപ്പോഴും എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ അത് മടുത്തു പോകും നമ്മൾ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ മഴയുള്ള ദിവസം ആകുമ്പോൾ നമുക്കൊരു മടി സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ വരും അയ്യോ മഴ എങ്ങനെയാ പുറത്തു പോവുക എങ്ങനെയാ ചെയ്യുക എന്നുള്ള ഒരു മടി വരുമല്ലോ അപ്പോൾ ആ ഒരു മടി ആ ഒരു ദിവസം നിങ്ങൾ അടിപൊളിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് നല്ലതാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ് നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജ് വായിക്കാം ആദ്യത്തെ മെസ്സേജ് എത്ര ഓടിയാലും തിരികെ എത്തേണ്ട ഇടം മറക്കരുത് നേടിയെടുക്കേണ്ട ലക്ഷ്യം മറക്കരുത് വന്ന വഴിയും വഴിയെ നടത്തിയവരെയും മറക്കരുത് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് സുലൈ അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം ഹലോ
7: നമസ്കാരം
4: നമസ്കാരം ഇതാരാണ് സുമേഷ് സുഖമായിട്ടിരിക്കുന്നു സുമേഷ് ചേട്ടാ
7: സുഖമായി പോണു
4: എലപ്പുള്ളിയിൽ അങ്ങനെ മഴയൊക്കെ ഉണ്ടോ
7: സത്യം പറഞ്ഞ പല ശ്രോതാക്കളും വിളിച്ചിട്ട് മഴയുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇവിടെ അത്ര പറയത്തക്ക വിധം മഴ പെയ്തതായിട്ടുള്ള അറിവില്ല
4: അറിവില്ല എന്റെ ഒരു പട്ടണം എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് മഴ വളരെ കുറവാണ്
7: പക്ഷെ അവിടത്തെ അപേക്ഷിച്ച് എലപ്പുള്ളിയിൽ മഴ ഒരു ദിവസം രണ്ട് പിറ്റേ ദിവസം ഒരു ചെറിയ ചാറ്റൽ അത് ഒരു ദിവസം ചെറുതായിട്ടൊരു അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ
4: ബാക്കി ദിവസങ്ങളിലൊന്നും മഴയുണ്ടായിരുന്നില്ല
7: ഇപ്പൊ നല്ല അടിപൊളി വെയിലാണ്
4: വെയിലാണ് ഇതിപ്പോ മഴക്കാലമാണോ അതോ വേനൽക്കാലമാണോ എന്ന് ചിന്തിച്ചു പോകുന്ന വെയില്
7: ഒരു കൈക്കോട്ട് കൊണ്ട് ഒരു വെട്ട് കൊടുത്താ അടിയിൽ നനവില്ല
4: നനവില്ല അത്രയധികം ഡ്രൈ ആയിട്ടുള്ളൂ
7: ഇവിടെ മഴ പെയ്തുള്ളൂ. പലവരും നല്ല മഴയാണ് തണുപ്പാണ് പറയുമ്പോ ഇവിടെ അത് ഇപ്പോഴും ഫാൻ ഇട്ടതാ വെച്ച്.
4: നമ്മൾ രാവിലെ ന്യൂസ് ചാനലിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് അറിയിപ്പുകളൊക്കെ തരില്ലേ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, റെഡ് അലേർട്ട് ആണ്, യെല്ലോ അലേർട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എല്ലായിടത്തും എല്ലാ റിപ്പോർട്ടർമാരും കോടയൊക്കെ പിടിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്ക, ഇത് എവിടെ ഏത് സ്ഥലം എന്നിങ്ങനെ ചിന്തിച്ച് അല്ലേ. ഓക്കെ, അപ്പോ സുമേഷ് ചേട്ടാ അവധി എടുക്കുകയാണ്, കടയൊക്കെ ഒരു ദിവസം അവധി കൊടുക്കുകയാണ്, നല്ല മഴ പെയ്യാണ്, അപ്പൊ ഇന്ന് കട അങ്ങ് തുറക്കണ്ട, ഇന്ന് അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചുമ്മാ ഒരു ചായ ഒക്കെ കുടിച്ച് ഒരു ടി വി കാണാനായിട്ടിരുന്നു, ഒരു സിനിമ കാണാനായിട്ടിരുന്നു. അപ്പൊ ഏത് സിനിമയായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന ആ സിനിമ ടി വിയിൽ?
7: ഞാൻ ഈ പറക്കും തളിക.
4: ഈ ഇത് രണ്ടാമത്തെ ആളാണ് കേട്ടോ അത് പറയുന്നത്. അത് അത്ര ഇഷ്ടമാണല്ലേ?
7: അത് ഇഷ്ടമാണ്. പിന്നെ ഈ പിന്നെ മോഹൻലാലിന്റെ സിനിമയായ പിന്നെ സുനിൽ പറഞ്ഞ പോലെ എനിക്ക് വീട്ടുകാർക്കാർക്കും ഇഷ്ടമല്ല, എന്നിരുന്നാലും ഈ പിന്നെ രാവണ പ്രഭു, പിന്നെ എന്താ പറയാ, എന്താണ് ആറാം തമ്പുരാൻ, നരസിംഹം, ഇതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ ടി വിയിൽ കണ്ടാലും അത് നോക്കിയിരിക്കും
4: നോക്കിയിരിക്കും. അതാ അങ്ങനെ ആ ഒരു മാജിക് ഉണ്ട് അതിന് അല്ലേ.
7: നരസിംഹം ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടില്ല, എന്നിരുന്നാലും അത് ടി വിയിലാ സീന് ഏതെങ്കിലും ഒരു സീനാണെങ്കിൽ അത് ശ്രദ്ധിച്ചു നിൽക്കും,
4: ശ്രദ്ധിച്ചിരിക്കും, അത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ അല്ലേ.
7: അതെ അതെ,
4: അതാണ് ആ സിനിമകളുടെ ഒരു മാജിക് ആണത്. അത് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകൾക്കും കിട്ടാറില്ല, ഇങ്ങനെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രം അങ്ങനെ കിട്ടാറുള്ളൂ അല്ലേ. അപ്പൊ ചേട്ടൻ തിരക്കിലാണ് തോന്നുന്നു, ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. അപ്പോ സുമേഷ് ചേട്ടനെ പറഞ്ഞത് ഈ പറക്കം തളിക, നരസിംഹം അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ്. അത് മലയാള സിനിമകളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കും തോന്നാറുണ്ട്. ഇപ്പൊ മറ്റു പല സിനിമകളൊക്കെ ആണെങ്കിലും നമുക്ക് അത്രയധികം ഒരു ഒരു ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവാറില്ല, വീണ്ടും വീണ്ടും കാണാറില്ല. പക്ഷെ ഈ സിനിമകളുടെയൊക്കെ ഒരു ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിരിക്കും, ആ അത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബാക്കി റൊട്ടീൻസ് ഒക്കെ ചെയ്യാറുള്ളൂ. അതങ്ങനെയാണ് ആ സിനിമകളുടെയൊക്കെ പ്രത്യേകതകൾ. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ് സുഗുൾ.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
8: വളയോടി വിളക്കത്തിരക്കളം ഭാസ്കരൻ.
4: ഭാസ്കരൻ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ?
8: സുഖമായിട്ട് പോകുന്നുണ്ട്,
4: സുഖമായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ?
8: ആരോഗ്യം വലിയ കുഴപ്പമില്ല, ഇടയിൽ ടെസ്റ്റിന് പോയിട്ട് വന്നു,
4: വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോ നന്നായിട്ട് വർക്ക്ഔട്ട്, അല്ല നടക്കുക, നല്ല ഭക്ഷണം കഴിക്കുക കേട്ടോ. ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്?
8: ദോശ തന്നെയാണ്.
4: ദോശ തന്നെയാണ്, ഓക്കെ. എണ്ണ അധികം ഉപയോഗിക്കാതെ ദോശ ഉണ്ടാക്കണം. ഓക്കെ. അപ്പൊ ഭാസ്കരൻ ചേട്ടാ പറയൂ, ഒരു ദിവസം അങ്ങ് ലേസി ആയിട്ട് നടക്കാനൊന്നും പോയില്ല, രാവിലെ നല്ല മഴയാണ്, ജോലിയൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഒരു കാപ്പി മാത്രം കുടിച്ച് ഇങ്ങനെ ടി വി കാണാനായിട്ട് പോയിരുന്നു.
8: അപ്പൊ കാണുന്നു, ഞാൻ എനിക്ക് ഒരുപാട് സിനിമകളുണ്ട്, അമരം, പിന്നെ
4: ഏതെങ്കിലും ഒരു സിനിമയല്ലേ കാണാൻ പറ്റുള്ളൂ ഒരു തവണ അല്ലേ.
8: എനിക്ക് അമരം ഭയങ്കര ഇഷ്ടമാണ്,
4: അമരം ഭയങ്കര ഇഷ്ടമാണ്.
8: പിന്നെ നിറക്കൂട്ട്, യാത്ര, അങ്ങനെയുള്ള സിനിമയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടാലും എനിക്ക് മടുക്കും.
4: ഈ സിനിമകളൊക്കെ ഇപ്പൊ ടി വിയിൽ വരാറുണ്ടോ? അപൂർവല്ലേ വരുന്നത്?
8: ഇല്ല, അത് എപ്പോഴെങ്കിലും വരാറുണ്ട്,
4: വല്ലപ്പോഴും വരാറുള്ളൂ അല്ലേ.
8: അതെ, അപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ. ഞാൻ അതൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും എനിക്ക്
4: മടുക്കില്ല. അപ്പൊ അമരം സിനിമ കാണാം, കുറച്ച് വലിയ സിനിമയാണ്, നല്ല കുറച്ച് പാട്ടുകളുടെ സിനിമയാണ് അല്ലേ.
8: പാട്ടല്ല,
4: മമ്മൂക്കയുടെ അങ്ങനെ അഭിനയമാണ് അതിൽ എടുത്തു പറയേണ്ടത്. ജീവിച്ചു കാണിച്ചു, അതെ. ഓക്കെ, അപ്പൊ ചേട്ടാ എന്റെ ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
8: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും
4: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. ഭാസ്കരൻ ചേട്ടനാണ് വിളിച്ചത്, അമരം എന്ന ചിത്രം കാണണം എന്നാണ് പറഞ്ഞത്. അതൊരു വല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സിനിമയാണ്, നല്ല പാട്ടുകളുള്ള ഒരു മൂവി കൂടിയാണ് അമരം. എനിക്കും വളരെ ഇഷ്ടമാണ്. അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
9: ഹലോ,
4: നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? ജ്യോതി പാറ. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ? എന്താണ് കാലാവസ്ഥാ പ്രവാചകന്റെ അല്ല പ്രവചകന്റെ അഭിപ്രായം? മഴയൊന്നും ഇല്ലല്ലോ.
9: കാലാവസ്ഥ എല്ലാ ജില്ലകളിലും പെയ്യുന്നുണ്ട്, തൃശ്ശൂരും പാലക്കാട് മാത്രമല്ല.
4: അതെന്തുകൊണ്ടാണ് പറയുക, കേക്കട്ടെ?
9: എന്തുകൊണ്ടാണ് അറിയില്ല. ഇന്നലേക്ക് കാറെടുത്ത് മഴ പെയ്യും പോലെ അങ്ങനെ ഇരുട്ട് കുത്തിക്കൊണ്ട് വന്നു.
4: പാലക്കാട് ജില്ലയിൽ മുഴുവൻ പെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, ഒറ്റപ്പാലം സൈഡൊക്കെ നല്ല മഴയായിരുന്നു.
9: ഒറ്റപ്പാലം സൈഡ്, കഞ്ചിക്കോട് മേഖലകളിലൊക്കെ പെയ്തിട്ടുണ്ട്, പുതുശ്ശേരി ആ ഭാഗങ്ങളിൽ പെയ്തിട്ടുണ്ട്.
4: എനിക്ക് തോന്നുന്നു ഈ ഭാഗമൊക്കെ തമിഴ്നാടിന്റെ ഭാഗമാണെന്ന് മഴ തെറ്റിദ്ധരിച്ച് കാണാൻ തോന്നുന്നു അല്ലേ.
9: അതുപോലെ തോന്നുന്നുണ്ട്,
4: വേനൽക്കാലം പോലെ ഉണ്ട്. എന്തായാലും മാറുമായിരിക്കും അല്ലേ, മാറ്റങ്ങൾ വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ജ്യോതിച്ചേട്ടാ പറയും, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ ടി വി കാണാനായിട്ടിരിക്കുകയാണ്, നല്ല മഴയല്ല ദിവസേ? അപ്പൊ ഏത് സിനിമയായിരിക്കും ടി വിയിൽ കാണേണ്ടത്? ആഗ്രഹം ഏത് സിനിമ ഉണ്ടാവണം?
9: ചിത്രം കാണും.
4: ചിത്രം കാണും. ചിത്രം വലിയൊരു സിനിമയാണ്, അത് കണ്ടു കഴിയുമ്പോഴേക്കും ഉച്ചയാവും അല്ലേ? കമലതളം. ഓക്കെ, മൂന്ന് സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആവും, പിന്നെ കിടന്നുറങ്ങാം. ഓക്കെ, താങ്ക് യു ചേട്ടൻ. ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആവുന്നു. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള നേരമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പാട്ടാണ്, എൻജോയ് ചെയ്യാം.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: തമിഴെ പറ്റി പേസ കേൾക്ക രസിക്ക റെഡിയ. തമിഴ് വാർത்தைகள், சுவாரசியமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் with RG Hira on Ahli FM. திங்கள் முதல் வெள்ளி வரை மாலை 7 to 8 வரை. மிஸ் பண்ணாம கேளுங்க.
4: Ahliya wishes. Your lovely wishes on Ahli FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
5: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 കഴിഞ്ഞ് 54 ആയിരിക്കുന്നു. അഹല്യ വിശേഷ ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
6: ഗുഡ് മോർണിംഗ് സുനിൽ.
5: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ഷിജിൻ തട്ടരക്കൽ കൊണ്ടു.
5: ഷിജിൻ സുഖായിട്ടിരിക്കുന്നു? ഷിജിൻ ചേട്ടാ,
6: ഓ സുഖമാണ്. അടിപൊളി.
5: കുറച്ച് നാളായി സംസാരിച്ചിട്ട് അല്ലേ?
6: അതെ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് നാളായി.
5: ഇത് എവിടെയാണ്, വീട്ടിലാണോ അതോ?
6: വീട്ടിലാണ്.
5: വീട്ടിലാണ്. ഇന്നിപ്പോ അവധിയാണോ അതോ?
6: അല്ല, അവധിയല്ല, പോണം.
5: പോണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ദിവസം മഴ സമയത്ത് അവധി എടുക്കുവാണ്.
6: തീർച്ചയായിട്ടും
5: നല്ല മഴയാണ്, ഒന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, മടി പിടിച്ച് നമ്മൾ അവധി എടുത്തു. എഴുന്നേറ്റ് മതിവരുവോളം കിടന്ന് ഉറങ്ങി, എഴുന്നേറ്റ് പല്ലുപോലും തേക്കാതെ ഒരു ചായ കുടിച്ച് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങ് ഇരിക്കുക. അപ്പൊ തോന്നുന്നു ഒരു സിനിമ കണ്ടാ കൊള്ളാമെന്ന് തോന്നുന്നു ടിവിയിൽ. അപ്പൊ ടിവി ഓൺ ചെയ്തു. അപ്പോ ഒരു മൂവി ചാനലില് ഈ ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ അല്ലേ? ഏതായിരിക്കും സിനിമ?
6: അങ്ങനെ നോക്കുമ്പോ കുറച്ച് ടൈപ്പ് ഓഫ് സിനിമകളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു രീതിയിലുള്ള പറയുമ്പോ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങള്, അങ്ങനത്തെ കുറച്ച് കോമഡി ലവ് അങ്ങനത്തെ പടങ്ങൾ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ ഇറങ്ങിയ അതൊക്കെ. അങ്ങനത്തെ പടങ്ങൾ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് ഫാദർ, അതൊക്കെ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത സിനിമകളാണ്.
5: അവസാനത്തുള്ള സിനിമകൾ,
6: എയ്റ്റീസിന്റെ അവസാനത്തെ ആ ഒരു സമയത്തുള്ള കുറെ സിനിമകളുണ്ട്. ജയറാം, മുകേഷ്, ലാലേട്ടൻ, അവരുടെയൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല.
5: ഓക്കെ, അപ്പോ ആ ഒരു സിനിമ, ഏതെങ്കിലും ഒരു സിനിമ മതി, അങ്ങനെ ഇന്ന സിനിമ.
6: അതെ, ഇല്ല ഇല്ല, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായാലും
5: പേര് കേൾക്കാൻ തന്നെ എന്തൊരു ഒരു ചന്തമാണ്.
6: അതെ അതെ, ഒരു ഗ്രാമീണ രീതിയിലുള്ള പടങ്ങൾ. അതെ.
5: ഓക്കെ, അപ്പൊ ഷിജിൻ ഇന്ന് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്?
6: വേണോ? ഞാനൊരു പുതിയൊരു സംഭവം ഇങ്ങനെ ട്രൈ ആണ് കേട്ടോ. ട്രൈ ആണ്. നമ്മുടെ മുഖ്യമന്ത്രി
5: വി ഡി സതീശൻ
6: ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് ഓക്കെ. അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ലാണല്ലോ, ഞങ്ങള് KSRTCയിലെ സ്ത്രീകൾക്ക് ആ സൗജന്യ യാത്ര എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നടത്തും. പറഞ്ഞിട്ടുള്ളത് നടത്താനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഹലോ.
5: ഓക്കെ, ട്രൈ ചെയ്തല്ലേ?
6: അതെ അതെ അതെ.
5: ഓക്കെ, കൊള്ളാം കേട്ടോ. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
6: തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവർക്കും, അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വിഷസ് അറിയിക്കുന്നു.
5: പുതിയ പുതിയ ശബ്ദങ്ങൾ പഠിക്കുക, നമുക്ക് വേണ്ടി കാണിച്ച് അവതരിപ്പിക്കുക കേട്ടോ.
6: തീർച്ചയായിട്ടും.
5: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷിജിൻ ആയിരുന്നു. ഷിജിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമ, പിന്നെ അങ്ങനെ അത് ആ ഒരു ജോണറിലുള്ള കുറെ സിനിമകളൊക്കെയാണ് പറഞ്ഞത്. സന്തോഷം ഷിജിനും, നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ കാണുന്ന മൂവി വടക്ക് നോക്കി യന്ത്രം, അതെനിക്ക് ഇഷ്ടമുള്ള മൂവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിലവൻ്റ് ആയൊരു മൂവിയാണ് അല്ലേ, നല്ലൊരു സിനിമയാണ്. ഉഷ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ജഗൻ ചേട്ടനാണ് മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജഗൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് നിശാന്തിന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, സുനിൽ ആൻഡ് ടീംസ്. എനിക്ക് കാണാൻ താല്പര്യമുള്ള മൂവീസ് അരുണാചലം, ഭാഷ, ഒടിയൻ, ഈ സിനിമകളൊക്കെയാണ്. ഇന്ന് ആശംസകൾ മൈ ഫ്രണ്ട് അമ്പലപ്പുഴ ദീപ ബ്രോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നിശാന്തിനും ദീപ ബ്രോയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജൂൺ 16 മലപ്പുറം ജില്ലയ്ക്ക് 57 വയസ്സും കായും പൂക്കളുമായി വളർന്ന് പന്തലിച്ച് കിടക്കുന്ന മലപ്പുറം ജില്ലയ്ക്ക് ഊഷ്മളമായ ആശംസകൾ നേരുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് കൊള്ളാം കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും മലപ്പുറത്തിന് പിറന്നാൾ ആശംസകൾ. നഫീസ കുഞ്ഞിപ്പ പന്താവൂരിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ലീല ടീച്ചറുടെ മെസ്സേജാണ്, വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ. മഴ പെയ്യുമ്പോൾ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ടി വി തുറക്കുമ്പോൾ കാണാൻ കൊതിക്കുന്ന സിനിമ പട്ടം പോലെ എന്ന സിനിമയാണ്. നല്ലൊരു പാട്ടൊക്കെ ഉള്ള സിനിമയല്ലേ, മഴയുടെ പാട്ടൊക്കെ ഉള്ള സിനിമയല്ലേ. ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് മഴക്കാലം വന്ന ഫീലാണ്. മഴയൊന്നും പെയ്യണ്ട, ആ പാട്ട് മാത്രം കേട്ടാൽ മതി. അതിലെ മഴയെ തൂമഴ എന്ന പാട്ട് കൂടി കേൾക്കുമ്പോൾ ബഹത്ത് രസം സുഖം എന്നാണ് ലീല ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ലീല ടീച്ചർ. തീർച്ചയായിട്ടും ലീല ടീച്ചർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിനി പതുക്കെ പത്രം എടുക്കാം കേട്ടോ. പത്രത്തിലെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത് നോക്കട്ടെ. പത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാർത്തയും ചിത്രവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൗജന്യം മാത്രമേ അനുവദിക്കൂ. സൗജന്യ ടിക്കറ്റ് വേണ്ടെന്ന് ആരെങ്കിലും നിബന്ധന വെച്ചാൽ ബസ്സിൽ സ്ത്രീകൾക്ക് 0 ടിക്കറ്റ് മാത്രമേ ഉള്ളൂവെന്നും യാത്രാക്കൂലി ഈടാക്കുന്ന മറ്റു ബസ്സുകളിൽ യാത്രാ സൗകര്യം ചെയ്യാമെന്നും ജീവനക്കാർ അറിയിക്കണം. അങ്ങനെയാണ്, അതായത് ഇപ്പോൾ കയറിയിട്ട് സൗജന്യ യാത്രയുള്ള ബസ്സിൽ സ്ത്രീകൾ കയറിയിട്ട് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാനായിട്ട് പറ്റില്ല, 0 ടിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. 0 ടിക്കറ്റ് ഇല്ലാതെ സൗജന്യ യാത്ര അനുവദിക്കുന്നത് കുറ്റകരമാണ് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. സൗജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന് ഉറപ്പിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ കൊടുക്കാനായിട്ട് പറ്റില്ല, 0 ടിക്കറ്റ് വേണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യേണ്ട എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, യാത്രക്കാരൊക്കെ ആണെങ്കിൽ മറ്റു ബസ്സുകൾ നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. സൂപ്പർഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചർ പോലുള്ള ബസ്സുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഓർഡിനറിയിൽ 0 ടിക്കറ്റാണ് കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ചൊവ്വാഴ്ച തുടക്കമാകും. അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ആളുകൾ വീട്ടിലേക്ക് വന്നിട്ട് സെൻസസ് എടുക്കുകയാണല്ലോ, ഇപ്പോൾ ഡിജിറ്റൽ ലോകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സൈറ്റ് ഇതാണ്, SC.census.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 30 വരെ വിവരം സ്വയം നൽകാം. എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി അടിസ്ഥാന വിവരം ശേഖരിക്കുന്ന ഒന്നാംഘട്ട ഭവന സെൻസസ് July 1 to 30 വരെ നടക്കും. ഇതിന് മുന്നോടിയായി സ്വയം വിവരം നൽകൽ പ്രക്രിയയാണ് ചൊവ്വാഴ്ച തുടങ്ങുക. ഇതിന് സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് എന്യൂമറേറ്റർമാർ നേരിട്ട് വിവരശേഖരണം നടത്തും. സെൻസസിന്റെ രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2023 March വരെ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും കൊള്ളാം. അപ്പോൾ പറ്റുന്നവർ ചെയ്യുക. അപ്പോൾ സെൻസസ് നിങ്ങൾക്ക് ഡിജിറ്റലി ചെയ്യാൻ പറ്റുമെങ്കിൽ, മൊബൈൽ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കണം. അപ്പോൾ എന്യൂമറേറ്റർമാർ വീട്ടിൽ വരുന്ന സമയത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യണമെന്നല്ല, ഇതിന് സൗകര്യമില്ലാത്ത ആളുകളുണ്ടാവും, ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ള പേടിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്തവരൊക്കെ ഡിജിറ്റലി അത്യാവശ്യം അറിവുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് പ്രത്യേകിച്ച് പണച്ചെലവൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അകത്തെ പേജുകളിലേക്ക് പോകുന്ന സമയത്ത് 0 ടിക്കറ്റ് സന്തോഷ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ലഡു വിതരണം ചെയ്യുന്നതും 0 ടിക്കറ്റ് കൊടുക്കുന്നതും ആ സ്ത്രീകളുടെ മുഖത്തെ സന്തോഷമാണ് ഈ ഉൾ പേജുകളിലൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു പുതിയൊരു പദ്ധതി അല്ലേ, നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മുടെ സംസ്ഥാനത്തെ കാണാത്ത ഒരു പുതിയ പദ്ധതി അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള, ഇപ്പോൾ ഒരു 10 രൂപയെങ്കിൽ 10 രൂപ മിച്ചം പിടിക്കാൻ പറ്റിക്കഴിഞ്ഞ്, ഒരു ദിവസം മിച്ചം പിടിക്കാൻ പറ്റിക്കഴിഞ്ഞ് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും ആശംസകൾ നേരുന്നു. പരമാവധി യൂസ് ചെയ്യുക സ്ത്രീകളൊക്കെ, അത് ആ ഒരു യാത്ര ഉപയോഗിക്കുക. അതല്ല എനിക്ക് പണം കൊടുത്ത് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എൻ്റെ അടുത്ത് പണമുണ്ട് എന്നാണെങ്കിൽ ആ ബസ് യൂസ് ചെയ്യാതെ മറ്റൊരുപാട് ബസ്സുകൾ, പ്രൈവറ്റ് ബസ് ഉണ്ടാവാം, ദെൻ ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചൂസ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും കണ്ടിരുന്നു കേട്ടോ, ഇന്നലെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേരൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. സന്തോഷം, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളൊക്കെയാണ്. ഉൾപേജുകളിൽ കാണാനായിട്ട് പറ്റുന്നത്. അതിനകത്തുകൂടെ പോകുന്ന സമയത്ത് കുറച്ചധികം ഇപ്പൊ പ്രിയദർശിനി ബസ് യാത്രക്കിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം വീണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ഓക്കെ, ദൻ അങ്ങനെ കുറച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പറേഷൻ തൂഫാൻ 159 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ലൊരു കാര്യമാണ് കേട്ടോ. അത് കാര്യം എത്രത്തോളം ഡ്രഗ്സ് ആണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൗമാരക്കാർ വരെ അതിനിങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 159 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. MDMA, കഞ്ചാവ് എന്നിവയും പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കുക. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മാനസിക സന്തോഷത്തിനും നമ്മുടെ സൊസൈറ്റിക്കും ഒക്കെ അത്ര നല്ലതല്ലാത്ത കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത അതൊക്കെയാണ് മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ സെൻസസ് വിവരം നൽകേണ്ടത് 34 ഇനങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ പ്രോസസ്സിങ്ങിനെയൊക്കെയാണ് പ്രവേശനവും രജിസ്ട്രേഷനും സ്ഥിരീകരണവും ലൊക്കേഷൻ തിരിച്ചറിയലും വിവരം നൽകലും അന്തിമ സമർപ്പണവും SCID സൃഷ്ടിക്കൽ ദെൻ ഫീൽഡ് പരിശോധന ചോദ്യാവലി. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ 1855 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് 1855 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള സംശയങ്ങളൊക്കെ സംശയ ദൂരീകരണമൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലതാണത്. ദെൻ നീറ്റ് പുനഃപരീക്ഷ മോക്ക് ടെസ്റ്റ് 19 എന്ന് പറഞ്ഞുള്ളൊരു ഇതുണ്ട്. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും മറ്റ് പത്രങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറ്റു പത്രങ്ങളിൽ ഇതല്ലാതെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഷിഗല്ല 2 മരണം കൂടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മലപ്പുറം കോഡൂർ സ്വദേശി ആർജവ് മരിച്ചു. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച ഇരിങ്ങാലക്കുട മാടായിക്കോണം സ്വദേശി അബ്ദുൽ ജമാൽ നിയാസിന് 43 വയസ്സാണ്. ഷിഗല്ല ബാധിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള പനികളും അസുഖങ്ങളും ഒക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. പരമാവധി പുറത്തുനിന്നുള്ള വെള്ളം കുടിക്കാതിരിക്കുക. ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ അത് എത്രത്തോളം വൃത്തിയോടുകൂടിയാണ് ആ ഭക്ഷണം തരുന്നത്, എത്രത്തോളം ശുചിത്വമുണ്ട് ഒരു ഹോട്ടലിന്, വെള്ളത്തിന് എത്രത്തോളം ശുചിത്വമുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. നല്ല ഒരു 5 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാണ്, വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഫിൽട്ടർ ചെയ്ത വെള്ളമാണെങ്കിലും ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും ഒക്കെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം കുടിക്കുക. എന്തിനാണ് അസുഖങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് അല്ലേ. നമ്മളപ്പോൾ പരമാവധി കെയർഫുള്ളായിരിക്കുക. അപ്പോൾ ചുറ്റിലും ഒരുപാട് ഇങ്ങനെ പനിയും അസുഖങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് മെസ്സേജ് കൂടെ ഉണ്ട്, വിളിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് മെസ്സേജൊക്കെ ഉണ്ട്. 9 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ കോൾസ് എടുക്കാനായിട്ട് നിർവാഹം ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പലരുടെയും കോൾ ഞാൻ എടുക്കാതിരുന്നത്. ഒരുപാട് പേരുടെ കോൾസ് വന്നിരുന്നു, എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മെസ്സേജ് കൂടെ ഉണ്ട്. ഇനി ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെൻഡ് ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായ പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി മെസ്സേജൊക്കെ വായിക്കാം.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா? தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் RG ஹீரா ஆன் அஹலி FM. திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை மிஸ் பண்ணாம கேளுங்க.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മെസ്സേജ് കൂടെ ഉണ്ട്, കുറച്ച് മെസ്സേജേ ഉള്ളൂ. ആരെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആ മെസ്സേജിലേക്ക് പോവാം.

അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമസ്കാരം സുനിൽ, അഹലെ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പിളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിനോദ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്, കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നില്ലേ? ഞാനിത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പൊതുവെ ഞാൻ അങ്ങനെ റീസൺസ് ഒന്നുമില്ലാതെ വെറുതെ വീട്ടിലിരിക്കാനായിട്ട് ലീവ് എടുക്കാറില്ല. എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിൽ, മടിയിൽ മീൻസ് എനിക്ക് ഭയങ്കര ബോറടിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീവ് എടുക്കാറില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റീസൺസ് എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെയാണ് ഞാൻ ലീവ് എടുക്കാറില്ല. പക്ഷേ ഇത്തവണ ഞാനിത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറുതെ നല്ല മഴ പെയ്യുമ്പോൾ രാവിലെ വിളിച്ചത്, ഇപ്പോൾ എത്രയൊക്കെ തിരക്കുള്ള ദിവസമാണെങ്കിലും വിളിച്ച് ലീവാണെന്ന് പറയുന്നു. വീട്ടിലിരിക്കുന്നു, സിനിമ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ഒരു ദിവസം കൊണ്ടുപോകണം. ഒരു ദിവസം 365 ഡേയ്സ് ഉണ്ട് ഈ ഒരു വർഷത്തിൽ, 365 ദിവസം ഉണ്ട്. അതിൽ ഒരു ദിവസം നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കണ്ടേ? തീർച്ചയായിട്ടും മാറ്റിവെക്കണം. ഒന്നും ചെയ്യാതെ അന്ന് മറ്റ് ഒഫീഷ്യൽ ഫോൺ കോൾസ് ഒന്നും എടുക്കുന്നില്ല, വേറെ തിരക്കുകളിലേക്ക് ഒന്നും കടക്കുന്നില്ല, എല്ലാം മാറ്റിവെച്ചിട്ട് ചുമ്മാ അങ്ങ് വെറുതെ കിടന്നുറങ്ങി, ചായയൊക്കെ കുടിച്ച്, ചായയും മിക്സ്ചറൊക്കെ കഴിച്ച്, പിന്നെ അമ്മയോട് പറയണം എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു, അതൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ട് വെറുതെ അങ്ങ് ഒരു ദിവസം തള്ളിക്കളയണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു ടോപ്പിക് തന്നെ ഡെവലപ്പ് ആവാൻ കാരണം. ബാക്കി മെസ്സേജ് വായിക്കാം. നല്ല ടോപ്പിക്, കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. തേന്മാവിൻ കൊമ്പത്ത് കിലുക്കം മീശ മാധവൻ എന്നിങ്ങനെ പോകുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹാശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഗിരിജക്കുട്ടി, സുധന്യ മോൾ, അപർണക്കുട്ടി, ലക്ഷികക്കുട്ടി, പിന്നെ സുനിലിനും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരം, ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഡിയർ സുനിൽ, വിളിച്ചിട്ട് കിട്ടിയില്ല, ഇവിടെ മഴ കുറവാണ്. നല്ല മഴയുള്ള ദിവസം വീട്ടിലാണെങ്കിൽ മക്കളുടെ കൂടെ ഇരിക്കും, അവർക്ക് മഴ നനയുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഭാര്യ വീട്ടിലില്ല എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മഴ നനയും. കാണാൻ ഇഷ്ടമുള്ള സിനിമ മേഘമൽഹാർ ആണ്. ആശംസകൾ എല്ലാ അഹല്യ കൂട്ടുകാർക്കും, പിന്നെ സുനിൽ എന്ന് പറഞ്ഞിട്ട് ശബരീശനാണ് കാന്തല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ശബരീശൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മെസ്സേജ് ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്, ആരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. ഇന്നത്തെ അഹല്യ വിഷസ് ഏറെക്കുറെ വൈൻഡിപ്പയാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു വലിയ നന്ദിയൊക്കെ അറിയിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് മന്ത് അതിപ്പോൾ ഈ മാസം, ഇപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ, അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ പെയ്യുകയൊക്കെ ആണെങ്കിൽ ഒരവധി നിങ്ങൾ മനഃപൂർവ്വം അങ്ങ് എടുക്കണം, നിങ്ങൾ എൻജോയ് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനായിട്ട് കൂടെ ഉള്ളവരൊക്കെ സഹകരിക്കണം, അതുകൂടെ നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ദിവസം മാറ്റിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് എപ്പോഴായിരിക്കും? ശനിയാഴ്ച അഹല്യ വിഷസിലൂടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഒന്നിക്കാം കേട്ടോ. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: സെല്ലുലോയിഡ്,
6: നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. സെല്ലുലോയിഡ് സിനിമ സ്പെഷ്യലിന്റെ തികച്ചും വ്യത്യസ്തവും ചിന്താശേഷിയെ ഉണർത്തുന്നതുമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സന്ധമാർ ജയ് ആയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെല്ലുലോയിഡ് റേഡിയോ സ്ക്രീനിൽ പറയാൻ പോകുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയൊരു സസ്പെൻസ് വിപ്ലവം തീർക്കുകയും ഒപ്പം പ്രേക്ഷകന്റെ തലച്ചോറിനെ കറക്കി കളയുകയും ചെയ്ത വേണു ചിത്രം മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് എന്ന സിനിമയുടെ കഥയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ശാന്തനായ എന്നാൽ ഒടുക്കത്തെ ഭീകരത ഒളിപ്പിച്ചു വെച്ച വേഷമാണ് കേട്ടോ ഇത്. പക്ക സൈക്കോളജിക്കൽ മിസ്റ്ററി പടം. നമുക്കിതിന്റെ വളരെ ആഴത്തിലുള്ള ഒരു കഥാപശ്ചാത്തലത്തിലേക്ക് കടന്നാലും സി പി അഞ്ജലി, അപർണ ഗോപിനാഥ്. സി പി അഞ്ജലി എന്ന കഥാപാത്രം ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. അവൾ തന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൾ ജയിലിൽ കഴിയുന്ന രാഘവൻ ഇവര് കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത്. രാഘവൻ എന്ന തടവുകാരനെ കുറിച്ച് അറിയുകയാണ്. ഇരട്ട കൊലപാതകം നടത്തി ജയിലിൽ എത്തിയ ആളാണ് കേട്ടോ ഈ ഒരു രാഘവൻ. തന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിന് പുറത്തെ ലോകത്തേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ ഒരു വ്യക്തി ജയിലിനുള്ളിൽ തന്നെ പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും സമാധാനമായി ജീവിക്കുന്ന ഒരു വിചിത്ര മനുഷ്യൻ. താൻ ഒരു കൊലപാതകിയല്ലെന്നും നിയമം തന്നെ ചതിച്ചതാണെന്നുമാണ് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ജേർണലിസ്റ്റായ അഞ്ജലിക്ക് ഈ ഒരു മനുഷ്യനിൽ വലിയൊരു താല്പര്യം തോന്നുകയാണ്. അയാളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ അത് വൻ ഹിറ്റാകുമെന്നാണ് അവൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. അവൾ വളരെ കഷ്ടപ്പെട്ട് സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് രാഘവനെ ജയിലിൽ നിന്നും പരോളി പുറത്തിറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പുറത്തിറക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാൽ ജയിലിന് പുറത്തെത്തുന്ന രാഘവൻ എന്ന ഈ ഒരു മനുഷ്യന്റെ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് എന്താണ്, ആ ഒരു കാര്യം എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കേട്ടാൽ ശരിക്കും ഞെട്ടും. അപ്പൊ ഞെട്ടാൻ റെഡി ആയിക്കോളും. പറയാൻ ഞാൻ എന്തായാലും റെഡിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: tell you, Lloyd.
1: Welcome back to Celluloid. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജയിൽ മോചിതനായി പുറത്തു വരുന്ന രാഘവനെ കുറിച്ചും അവനെ താമസിപ്പിച്ച് പുസ്തകം എഴുതിക്കാൻ നോക്കുന്ന ജേർണലിസ്റ്റ് അഞ്ജലിയെ കുറിച്ചുമാണല്ലേ. അഞ്ജലിക്കാണെങ്കിൽ ഒരു വലിയ പബ്ലിഷിംഗ് കമ്പനിയുമായിട്ട് ഒരു കരാറുണ്ട്. ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ രാഘവന്റെ ജീവചരിത്രം എഴുതി തീർക്കണം, ഇല്ലെങ്കിൽ അവളുടെ കരിയർ തന്നെ തകർന്നു പോകും. എന്നാൽ പുറത്തിറങ്ങിയ രാഘവൻ വളരെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് തുടങ്ങാണ്. അയാൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, പത്രം വായിക്കുന്നു, വെറുതെ ഇരിക്കുന്നു. എന്നാൽ പുസ്തകം എഴുതാൻ പറയുമ്പോൾ മാത്രം അയാൾ പതുക്കെ ഒഴിഞ്ഞു മാറുന്നു. എനിക്കെന്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനം, എഴുതാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. ആ ഒരു മട്ടായിരുന്നു അയാൾക്ക്, അതായിരുന്നു അയാളുടെ പെരുമാറ്റം. ദിവസങ്ങൾ വളരെ വേഗത്തിൽ അങ്ങനെ കടന്നു പോവാണ്. പബ്ലിഷർമാരിൽ നിന്നും അഞ്ജലിക്ക് കടുത്ത സമ്മർദ്ദം വരാനായിട്ട് തുടങ്ങുന്നു. അവൾ പലതവണ രാഘവനോട് കിഞ്ചുന്നുണ്ട്, ഒടുവിൽ ദേഷ്യപ്പെടുന്നു. എന്നാൽ മമ്മൂക്കയുടെ ആ ഒരു കഥാപാത്രം ആ സമയത്തും ഒരടാറ് നിഗൂഢമായ ചിരിയോടെ അവളെ നോക്കിയിരിക്കുകയാണ്. ആ ചിരിക്ക് പിന്നിൽ ശരിക്കും എന്താണ്? അയാൾ പണ്ട് ശരിക്കും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതോ അയാളൊരു പാവമാണോ? സിനിമ കാണുന്ന പ്രേക്ഷകനെ കടുത്ത കൺഫ്യൂഷനിലേക്ക് തള്ളിവിടുന്ന ചില നിമിഷങ്ങളാണ് ശരിക്കത്. ഒടുവിൽ ആ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി അഞ്ജലി ഒരു അവസാനവട്ട ശ്രമം കൂടി നടത്തുന്നുണ്ട്. അവിടെയാണ് മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത ആ ചോരമര വയ്ക്കുന്ന ക്ലൈമാക്സ് നടക്കുന്നത്. അതെന്താ, നമുക്ക് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Sellout. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമ മുന്നറിയിപ്പ്. കഥ അതിന്റെ അത്യന്തം ഭീകരമായ ഒരു ക്ലൈമാക്സ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുസ്തകം സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസമായിരിക്കുന്നു. അഞ്ജലി പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട് രാഘവനോട് നല്ല രീതിയിൽ തന്നെ ചൂടാകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം കളഞ്ഞു, ഇപ്പോൾ എനിക്ക് പുസ്തകം എഴുതി തന്നില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും എന്നവൾ കരഞ്ഞു പറയുന്നുണ്ട്. അപ്പോഴാണ് രാഘവൻ തന്റെ ആ ശാന്തത വെടിയുന്നത്. അയാൾ ഒരു ഡയറിയും പേനയും എടുത്ത് മുറിക്കുള്ളിലേക്ക് പോകുന്നു. താൻ പുസ്തകം എഴുതി തീർക്കാൻ പോകുകയാണെന്ന് അയാൾ അഞ്ജലിയോട് പറയുന്നു. അവൾക്ക് സന്തോഷമാണ്. അവൾ ആ ഒരു ഹാളിന്റെ അപ്പുറത്ത് കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം രാഘവൻ മുറിയിൽ നിന്ന് പുറത്തു വരുന്നു. അയാളുടെ കയ്യിൽ ആ ഒരു ഡയറിയും ഉണ്ടായിരുന്നു. അയാളത് അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, അഞ്ജലി ആ ഒരു ഡയറി തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, അതിൽ ഒരു വരി മാത്രമായിരുന്നു എഴുതിയിരുന്നത്. തനിക്ക് എഴുതാൻ ഒരു കഥ വേണമായിരുന്നു, ഞാനത് തരുന്നു എന്ന്. അവൾ അത് വായിച്ച് തലയുരുത്തി നോക്കുമ്പോൾ കാണുന്നത് കയ്യിൽ ഒരു കനത്ത ഇരുമ്പ് വടിയുമായി നിൽക്കുന്ന രാഘവനെയാണ്. നമ്മൾ സിനിമയുടെ തുടക്കം മുതൽ പാവം എന്ന് കരുതിയ ആ ഒരു മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന ആരെയും ക്രൂരമായി കൊല്ലുന്ന ഒരു ഒന്നാന്തരം സൈക്കോപാത്തായിരുന്നു. പണ്ടയാൾ ചെയ്ത കൊലപാതകങ്ങളും സത്യം തന്നെയായിരുന്നു. തന്റെ എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ ശല്യം ചെയ്ത അഞ്ജലിയെ അയാൾ അവിടെ വെച്ച് ക്രൂരമായിട്ട് അടിച്ചു കൊല്ലാണ്. ആ അവസാനത്തെ സീനിലുണ്ടല്ലോ, മമ്മൂക്കയുടെ ആ ഒരു മുഖഭാവം കണ്ടാൽ നിങ്ങളുടെ ശരീരത്തിൽ ചോര ശരിക്കും മരവിച്ചു പോകുന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, തിയേറ്ററുകളിൽ ഈ ഒരു സീൻ കണ്ട ആളുകൾ കസേരയിൽ എഴുന്നേൽക്കാൻ പോലും മറന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അവിശ്വസനീയമായ ഒരു കഥ എന്നുള്ളത്. ഇനി ഇതിന്റെ ടെക്നിക്കൽ മാജിക് കൂടി ഉണ്ടോ, ആ ഒരു കാര്യം കൂടി എന്തായാലും ഞാൻ പറയാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. സെല്ലുലോയിഡിന്റെ അവസാനത്തിലേക്ക് ഇതേ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറൊന്ന് കറങ്ങി കാണൂ. തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ. അടിപൊളി ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. എങ്കിലേ ഇനി ഈ ഒരു സിനിമയെ ഇത്രയും വലിയൊരു സൈക്കോളജിക്കൽ ഹിറ്റാക്കി മാറ്റിയത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടിയാണ്. ആ ഒരു കാര്യം കൂടി നമ്മൾ തീർച്ചയായിട്ടും അറിയണം അല്ലേ. ഈ ഒരു സിനിമയുടെ തിരക്കഥയും സംവിധാനം നോക്കുകയാണെങ്കിൽ പ്രശസ്ത ക്യാമറമാൻ വേണുവാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് കേട്ടോ. ഇതിഹാസ തിരക്കഥാകൃത്ത് ഉണ്ണിയാറാണ് ഇതിന്റെ പവർഫുൾ തിരക്കഥ എഴുതിയത്. ഒരു വലിയ ആക്ഷനോ ബഹളങ്ങളോ ഇല്ലാതെ മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട വശങ്ങളെ ഡയലോഗുകളിലൂടെ ഇത്രയും മനോഹരമായിട്ട് എഴുതാനായിട്ട് ഉണ്ണിയാറിന് മാത്രമേ കഴിയൂ നമുക്ക് തോന്നിപ്പോകുന്നുള്ളതാണ്. അത്ര മനോഹരമായ ഒരു സിനിമയാണിത്. ബിജുപാലാണ് ഈ ഒരു സിനിമയുടെ മൂഡ് നിശ്ചയിച്ചത്. സിനിമയുടെ വലിയൊരു ഭാഗം ഒരു നിശബ്ദതയാണെന്നുള്ളതാണ്. എന്നാൽ ആ ഒരു നിശബ്ദതയ്ക്ക് പിന്നാലെ വരുന്ന ചെറിയ പുല്ലാങ്കുഴൽ നാദവും പിയാനോ ട്യൂണുകളും പ്രേക്ഷകനിൽ കൃത്യമായ ഒരു നിഗൂഢത നിലനിർത്താനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഇനി മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക്കൽ പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ്. വലിയ ഡയലോഗുകളോ മാസവും ഇല്ലാതെ വെറും ഒരു നോട്ടം കൊണ്ടും ചിരി കൊണ്ടും പ്രേക്ഷകനെ ഇങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടി മമ്മൂക്കയ്ക്ക് കഴിയുന്നുണ്ട്. അപർണ ഗോപിനാഥന്റെ കരിയർ ബെസ്റ്റ് വേഷവും ഇത് തന്നെയാണ്. വേണു തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറയും ചലിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഫ്ളാറ്റിനുള്ളിൽ അടച്ചുപൂട്ടിയ അന്തരീക്ഷം, ജയിലിന്റെ ആ ഇരുണ്ട വശങ്ങളെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. ആ ഫ്രെയിമുകളൊക്കെ സൂപ്പറാണെന്നുള്ളതാണ് കേട്ടോ. ചുരുക്കത്തിൽ, നിങ്ങൾ ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ആ വമ്പൻ ക്ലൈമാക്സ് സൈക്കോ മാജിക് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ പോയി എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർജെ ആയിലിയ. കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട്.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: ഫേസ്ബുക്കിൽ 1000 ഫ്രണ്ട്സ് അവിടെ നിൽക്കട്ടെ, ഇൻസ്റ്റഗ്രാമിൽ 100,000 ഫോളോവേഴ്സ്, വാട്സപ്പ് ആണെങ്കിൽ ഇങ്ങനെ പറയണ്ട, എപ്പോഴും എപ്പോഴും മെസ്സേജുകളൊക്കെ വന്ന് ഇങ്ങനെ നിറഞ്ഞ്. ഓ, എന്തൊരു ലൈഫല്ലേ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ജീവിതം. നമ്മൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു ഡിജിറ്റൽ വേൾഡാണല്ലോ. നമുക്കറിയാം, കുറേ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ ഡിജിറ്റൽ കണക്ഷനെ കുറിച്ച്, ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ച്. എന്നാൽ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, ഈ കാണുന്ന ലൈക്സിനും കമൻറ്റുകൾക്കും ഒക്കെ അപ്പുറം നമ്മൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇടുന്നു, നമ്മുടെ തന്നെ ഒരു ഫോട്ടോ, അതിൽ കുറേ പേര് ലൈക്ക് ചെയ്യുന്നു, നമ്മൾ ആ ലൈക്കൊക്കെ എണ്ണി എടുക്കുന്നു, ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ ലൈക്ക് ചെയ്തില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളിൽ എത്ര പേര് ഉള്ളാലെ ഹാപ്പിയാണ് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണമുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇത് കലഡോസ്കോപ്പിന്റെ ടൈമാണ്. സമയം കൃത്യം നോക്കുകയാണെങ്കിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. കലഡോസ്കോപ്പ് ആരംഭിക്കാനുള്ള ഒരു ടൈമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് ഇവിടെ മൊത്തം ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്നോട് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ നല്ല കുറെ ഫോട്ടോസ്, പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക, പുതിയ മനുഷ്യരെ കാണുക, ഫോട്ടോസ് ഒക്കെ എടുക്കുക, ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്താ പറയുക, ഷെയർ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾ അതിൽ ലൈക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. പക്ഷേ കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടം തോന്നുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്, പുതിയ പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർക്കിടയിൽ ഏകാന്തത അല്ലെങ്കിൽ ഈ ലോൺലിനെസ് എന്ന് പറയുന്ന സംഗതി പണ്ടത്തേക്കാളും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. റീസെൻ്റായിട്ട് വന്നൊരു ഗ്ലോബൽ സർവേയിൽ പറയുന്നൊരു കാര്യം എന്താണെന്നോ, ഞെട്ടിക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യരുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ അതിൽ രണ്ടാമത്തെ സ്ഥാനത്താണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നാം സ്ഥാനത്ത് തുർക്കി എന്നൊരു രാജ്യമാണ്, അതായത് ടർക്കി അല്ലേ. ഇംഗ്ലീഷിൽ നമ്മൾ ടർക്കി എന്ന് പറയും, മലയാളത്തിൽ തുർക്കി എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യമാണ്. ബ്രസീല്, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, ഇതാണ് ടോപ്പ് 5 ലിസ്റ്റിലുള്ള ബാക്കി രാജ്യങ്ങൾ. ഈ ടോപ്പ് 5 നമ്മളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോൺലിനെസ് അനുഭവിക്കുന്ന ആളുകൾ, ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യരുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം സ്ഥാനത്താണെന്ന്, നമ്മളൊക്കെ രണ്ടാം സ്ഥാനത്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതേസമയം ഇതൊന്നും ഇല്ലാതെ ലൈഫ് ഫുൾ എൻജോയ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ കൂടെ ആ ഒരു റീസെന്റ് സ്റ്റഡിയിലുണ്ട്, ഉസ്ബെക്കിസ്ഥാനും നെതർലൻഡ്സും. ഈ രണ്ട് രാജ്യങ്ങളിലുള്ളവർക്ക്, അവിടെയുള്ള ആളുകൾക്ക് ഏകാന്തത എന്ന് പറയുന്ന സാധനം എന്താണെന്നേ അറിയില്ല അത്രേ. അപ്പോൾ അങ്ങനെ ഒരു പഠനം വന്ന സ്ഥിതിക്ക് ഉള്ളിൽ ഉള്ളാലേ നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും ശരിക്കും ഈ പറയുന്ന വാട്സപ്പിൽ നമ്മൾ ചിരിക്കുന്ന സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റഗ്രാമിൽ നല്ല തകർപ്പൻ സ്റ്റോറീസും, പിന്നെ എന്താ പറയുക, അങ്ങ് വെച്ച് കാച്ചാണ്. ഉള്ളാലെ സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളാലെ നമ്മളെല്ലാവരും എത്രത്തോളം ഹാപ്പിയാണ്. അത്രയും ഹാപ്പിനെസ് നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പഠനത്തിൽ ഇങ്ങനൊരു കാര്യം പറയുമായിരുന്നോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ, അങ്ങനൊരു പഠനം വരുമായിരുന്നോ? എന്താണ് സംഗതി? നമുക്കിന്ന് അതേക്കുറിച്ചൊക്കെ കേൾക്കാം. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാവിലെ മുതൽ രാത്രി വരെ ഓട്ടപ്പാച്ചിലാണ്, തിരക്ക് പിടിച്ച ജീവിതശൈലിയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒന്നിരിക്കാൻ പോലും സമയം കിട്ടാറില്ല വിരാമി എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മുടെ ഞങ്ങളുടെ ലിസ്ണേഴ്സിൽ നമ്മളുടെ ലിസ്ണേഴ്സിൽ തന്നെ ഒരാൾ സൺഡേ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സൺഡേ പോലും ഒന്ന് നിൽക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാനുള്ള നേരമില്ല, അത്രയ്ക്ക് തിരക്കാണ്, നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ പിറകെ നടക്കുകയാണ്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഈ തിരക്ക് പിടിച്ച ജീവിതശൈലി, പിന്നെ മൊത്തത്തിൽ നമുക്കൊരു പച്ചപ്പ് കാണാൻ ഇടയില്ലാത്ത ഒരു എന്താ പറയുക, അത്രയും ഒരു സിറ്റി ലൈഫിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. പിന്നെന്താ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, അതിൽ സോഷ്യൽ മീഡിയ, ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഓവറായിട്ടുള്ള ഒരു ഉപയോഗമില്ലേ, ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യരെ പരസ്പരം ഇത്രയധികം അകറ്റി നമ്മുടെ ഉള്ളിലെ ഏകാന്തത ഉണ്ടാക്കുന്നത് എന്നാണ് ഈ സർവേ പറയുന്നൊരു കാര്യം. ഒരേ ബെഞ്ചിലിരുന്ന് തമ്മിൽ സംസാരിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്ന ഫ്രണ്ട്സിനെ നമ്മൾ എത്ര കാണാറുണ്ട് അല്ലേ ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ച് ഒരു ഒരു വർക്ക്ഷോപ്പാണ്, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പ്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കേട്ടതാണ്. മൗനം എന്നാണ് ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ പേര്. ഈ വർക്ക്ഷോപ്പിൽ എന്താണെന്ന് വെച്ചാൽ, നോ ഫോൺസ് നോ ടോക്കിങ്സ്. എന്തെങ്കിലും അടുത്തിരിക്കുന്ന ആളോട് പറയണമെങ്കിൽ, നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ ഒരു പേപ്പറും ഒരു പെന്നും തന്നിട്ടുണ്ട്. ചുമ്മാ ഒന്ന് മൗനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ എന്താ പറയുക, അങ്ങനെയൊക്കെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തമ്മിൽ പിന്നെ എന്താ, ഉള്ളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ, ഉള്ളിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളൊരു കണക്ഷനില്ലേ, അതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വർക്ക്ഷോപ്സൊക്കെ നടക്കുന്നുണ്ട്. ഈ ഏകാന്തതയും സങ്കടങ്ങളെയും ഒക്കെ പിടിച്ചു കെട്ടാൻ, മനസ്സിന് ഫുൾ പവർ, പുതിയൊരു ഉന്മേഷമൊക്കെ കൊടുക്കാൻ ഏറ്റവും മികച്ച വഴി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ വഴി കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി. എന്തായാലും ഏകാന്തതയൊക്കെ പറഞ്ഞ് ഫുള്ളി ഡെസ്പായിട്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്താ വഴി നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനും ആ സർവേ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉത്തരം എന്ന് കേൾക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റെ

ും ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ക്രീൻ ടൈം കൂടുതലാണല്ലേ, കണ്ണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നുള്ള ഒരു കാര്യമാണ്. സ്ക്രീൻ ടൈം കൂടുതലാണ്, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോൾ മനഃപൂർവ്വമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ആവശ്യങ്ങൾക്കല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിലെ എത്ര ആളുകൾ, എത്ര പേര് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആവശ്യമുള്ളപ്പോൾ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് റീൽസ് ഞാൻ കാണാറില്ല, അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് എത്ര പേർക്ക് തലയിൽ കഴിച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. പിന്നെ ബാഗും തൂക്കി യാത്ര നടത്തുക എന്നുള്ളതുണ്ട്. അതൊരു വണ്ടർഫുൾ സോളോ ട്രിപ്പ്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോവാം. അതെന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളെ ആർക്കും അറിയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെച്ച് പ്രകൃതിയൊക്കെ അറിഞ്ഞിട്ട് ഒരു ഒറ്റ പോക്ക് നടത്തിയാൽ മതി. പുതിയ മനുഷ്യരെ കാണാം, പുതിയ ആളുകളോട് കണക്ഷൻസ് വയ്ക്കാം, നമുക്ക് പുതിയ സംസ്കാരങ്ങൾ അറിയാം. എല്ലാത്തിലും ഉപരി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം യാത്രകൾ നൽകുന്ന പോസിറ്റീവ് എനർജി വേറൊന്നിനും തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഒരു സർവേ. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആപ്പിനും തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു, ഒരു കുഞ്ഞ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക. നമുക്ക് എന്തായാലും അടിപൊളി ഒരു പാട്ട് കേട്ടിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്.

0: Kaleidoscope, information plus entertainment.
1: ഈ പൊറോട്ടയുടെ കൂടെ ഫ്രീ ആയിട്ട് ഗ്രേവി കൊടുക്കണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി ഹോട്ടൽ ഉടമകളും കസ്റ്റമേഴ്സും മുൻപും ഒരുപാട് തർക്കങ്ങളും അടിപിടികളും ഒക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുതിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഒടുവിൽ, അതായത് ഈ പൊറോട്ട ഗ്രേവി തർക്കം ഒടുവിൽ എത്തിയത് നമ്മുടെ കൺസ്യൂമർ കമ്മീഷനിലാണ്. ഉപഭോക്തൃ കോടതിയിൽ വരെ എത്തിയിരുന്നു. പൊറോട്ടയ്ക്കൊപ്പം സൗജന്യമായി ഗ്രേവി നൽകണമെന്ന കാര്യത്തിൽ സംസ്ഥാന കമ്മീഷൻ ഇടപെട്ട് നിയമ പോരാട്ടം തന്നെ നടക്കുന്നുണ്ടെന്നാണ് പല മീഡിയാസ് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഒന്നര വർഷത്തിലേറെയായി ഈ ഒരു വിഷയത്തിൽ നിയമപരമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായിട്ടുള്ള എന്താണെന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം. ബട്ട് ബിഫോർ ദാറ്റ് കലിഡോസ്കോപ്പിൽ ഒരു പാട്ടിൻ്റെ സമയമാണ് പാട്ടിൻ്റെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ പൊറോട്ട ഗ്രേവി കേസ് എന്താണ് ഇതിന്റെ ഫുൾ സ്റ്റോറി? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലേ ഞാൻ പറഞ്ഞുതരാവേ. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ 2 വർഷത്തെ കടുത്ത നിയമ പോരാട്ടമുണ്ട്. എന്ത്, പൊറോട്ടയും ഗ്രേവിയും തമ്മിലാണ്? ആ അതെ, പൊറോട്ട ഗ്രേവി കേസിന്റെ കാര്യമാണ് പറയുന്നത്. എറണാകുളത്തുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷിബു പയലകത്ത് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു വിഷയത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ നിയമപരമായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളിൽ പൊറോട്ടയ്ക്കൊപ്പം ഗ്രേവി ഫ്രീ ആയി നൽകേണ്ടതില്ല. എന്നാൽ ആ ഒരു വിധിക്കെതിരെ വീണ്ടും അപ്പീല് പോയി. ആ അപ്പീല് പരിഗണിച്ചുകൊണ്ട് ജില്ലാ കമ്മീഷന്റെ ഉത്തരവിൽ പിഴവ് പറ്റിയിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ വളരെ വിശദമായ തെളിവെടുപ്പ് തന്നെ ആവശ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേസ് പുനഃപരിശോധിക്കാൻ സംസ്ഥാന കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ആ ഒരു സംഭവം. അപ്പോൾ ചുരുക്കത്തിൽ ഈ പൊറോട്ടയ്ക്ക് കൂടെ ചാറ് സൗജന്യമായി കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. എവിടെ ഒന്നും പറയാൻ സാധിക്കില്ല. പോരാട്ടം അങ്ങനെ തുടരുകയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ പറഞ്ഞ പൊറോട്ടയ്ക്ക് സൗജന്യമായിട്ട് നമ്മൾ 2 പൊറോട്ട വാങ്ങി വെച്ചാൽ ചേട്ടാ കുറച്ച് ചാറ് കൂടെ തരുമോ എന്ന് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? സൗജന്യമായ റെസ്റ്റോറൻറ്റുകൾ നമുക്ക് നൽകണോ? അതോ നമ്മൾ പൊറോട്ട വാങ്ങുന്നതിനൊപ്പം തന്നെ ഈ കറിയും നമ്മൾ വാങ്ങണോ? ഇതൊക്കെ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊറോട്ടയും ഗ്രേവിയും ചുറ്റിയിട്ട്. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് അങ്ങനെ അവസാനിക്കാറായിട്ടുണ്ട്, അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു, കുറെ നമ്മൾ ഡെസ്പാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ലോകത്ത് ഏറ്റവും അധികം ഏകാന്തത അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു. അതിനെ മറികടക്കാനുള്ള ചില ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പൊറോട്ടയും ഗ്രേവിയും കുറിച്ചാണ്. അപ്പോൾ ആ പോരാട്ടം അങ്ങനെ നടക്കട്ടെ. അതിന് അന്തിമ തീരുമാനമൊക്കെ ആകുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് അറിയിച്ചോളാം. കാലിഡോസ്കോപ്പിൽ നിന്ന് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഹരിതഭൂമി.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ കൃഷിയിടങ്ങളെ എങ്ങനെ കൂടുതൽ ആദായകരമാക്കാം എന്ന ചിന്തയിലാണ് മിക്ക കർഷകരും, അല്ലേ? കുറഞ്ഞ ചെലവിലും ലളിതമായ പരിപാലനത്തിലും നമ്മുടെ മണ്ണിലെ പോഷക ഗുണം ഇരട്ടിയാക്കാനും ഒപ്പം കർഷകർക്ക് മികച്ച അധിക വരുമാനം നേടിത്തരാനും ഒരുപോലെ സഹായിക്കുന്ന ഒരു അത്ഭുത വിളയാണ് സോയാബീൻ. പച്ചക്കറി തോട്ടങ്ങളിലും തെങ്ങിന്തോപ്പുകളിലും ഒരുപോലെ ഇടവിളയായും തരിശു നിലങ്ങളിൽ പ്രധാന വിളയായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള. സോയാബീനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുമൻ. കേരളത്തിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്നും ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച ലാഭം കൊയ്യാൻ പറ്റിയ ഒന്നാം തരം ഒരു പയറുവർഗ വിളയാണ് സോയാബീൻ. മറ്റു വിളകളെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജനെ വേരുകളിലൂടെ മണ്ണിൽ നേരിട്ട് സംഭരിക്കാനായിട്ട് ഇവയ്ക്ക് സവിശേഷമായ ശേഷിയുണ്ട്. ഈ ഒരു പ്രക്രിയ വഴി മണ്ണിലെ നൈട്രജന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിക്കുകയും സോയാബീൻ വിളവെടുത്ത ശേഷം തൊട്ടടുത്തായി നമ്മൾ നടുന്ന മറ്റ് വിളകൾക്ക് അത് മികച്ച രീതിയിൽ വളരാൻ പ്രകൃതിദത്തമായ പോഷകമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച മണ്ണ് സംരക്ഷണ വിള കൂടിയാണ്. സോയാബീന്റെ മികച്ച വളർച്ചയ്ക്കും കായ്പിടുത്തത്തിനും 21°C മുതൽ 32°C വരെയുള്ള അന്തരീക്ഷ താപനിലയാണ് ഏറ്റവും അനുയോജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. മിതമായ രീതിയിലുള്ള മഴയും നല്ല രീതിയിൽ സൂര്യപ്രകാശവും മാറി മാറി ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ചെടി വളരെ വേഗത്തിൽ വളരുകയും ശാഖകൾ വിടർത്തുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ജൂൺ ജൂലൈ മാസങ്ങളിലെ അന്തരീക്ഷ അവസ്ഥ ഈ കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. നല്ല രീതിയിൽ നിർവാർച്ചാ സൗകര്യമുള്ള ഏതു തരം മണ്ണിലും സോയാബീൻ നന്നായിട്ട് വളരുമെങ്കിലും ജൈവാംശം കൂടുതലായി അടങ്ങിയിട്ടുള്ള മണ്ണാണ് ഇതിന്റെ കൃഷിക്ക് ഏറ്റവും ഉത്തമം. കളിമണ്ണ് നിറഞ്ഞതോ അല്ലെങ്കിൽ ഒട്ടും നിർവാർച്ചയില്ലാതെ വെള്ളം കെട്ടിനിൽക്കുന്നതോ ആയ താഴ്ന്ന പ്രദേശങ്ങൾ ഒരു കാരണവശാലും ഈ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പാടില്ല. മണ്ണിന്റെ പുളിരസം അല്ലെങ്കിൽ PH മൂല്യം 6.5നും ഇടയിലായിട്ട് ക്രമീകരിച്ച് നിർത്തുന്നത് ചെടിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ മണ്ണിൽ നിന്നും വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കേരളത്തിലെ കാർഷിക അന്തരീക്ഷം അനുസരിച്ച് സോയാബീൻ കൃഷി ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് മികച്ച സീസണുകളാണ് കർഷകർക്ക് മുന്നിലുള്ളത്. ഇതിൽ ആദ്യത്തേത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കാലവർഷത്തിന്റെ തുടക്കമാണ്. രണ്ടാമത്തേത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുലാവർഷ സമയവുമാണ്. ജൂൺ മാസത്തിൽ കൃഷിയിറക്കുമ്പോൾ ലഭിക്കുന്ന കൃത്യമായ ഈർപ്പവും തണുപ്പും വിത്തുകൾ ഒരേപോലെ എളുപ്പത്തിൽ മുളച്ചു വരാനും തുടക്കത്തിലുള്ള വേരോട്ടത്തിനും ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വലിയ രീതിയിൽ സഹായകമാകും. നമ്മുടെ നാട്ടിലെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഉള്ളതുമായ മികച്ച വിത്തിനങ്ങളാണ് കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ പുതിയ കർഷകർക്കും തുടക്കക്കാർക്കും ഏറ്റവും എളുപ്പത്തിൽ നല്ല വിളവ് തരുന്ന ഇനങ്ങളാണ് CO1, CO2 എന്നിവ. ഇതിനു പുറമെ വിപണിയിൽ നല്ല ആവശ്യക്കാരുള്ളതും ഉയർന്ന എണ്ണ ഉൽപാദന ശേഷിയുള്ളതുമായ JS335, ബ്രാഗ്, അഹല്യ തുടങ്ങിയ മികച്ച ഇനങ്ങളും നമ്മുടെ കേരളത്തിലെ മണ്ണിൽ വിജയകരമായിട്ട് കൃഷി ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ്. വിത്തുകൾ വാങ്ങുമ്പോൾ കൃഷിവകുപ്പിന്റെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ വിശ്വസനീയമായ നഴ്സറികളിൽ നിന്നോ മാത്രം ഗുണമേന്മയുള്ളവ തിരഞ്ഞെടുക്കാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിത്തിന്റെ മുളപ്പ് ശേഷി ഉറപ്പാക്കാനും കൃത്യമായ മൂപ്പുള്ള വിത്തുകൾ തന്നെ ലഭിക്കാനും ഇത് നിർണായകമാണ്. കേടുപാടുകളില്ലാത്തതും ഒരേ വലുപ്പമുള്ളതുമായ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് വഴി കൃഷിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള പലവിധ കുമിൾ രോഗബാധകളെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് സോയാബീൻ കൃഷിയെക്കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സോയാബീൻ വിത്ത് പാകുന്നതിന് മുമ്പായി കൃഷിയുടെ നന്നായിട്ട് രണ്ടും മൂന്നും തവണ ഉഴുതു മറിച്ച് മണ്ണിലെ വലിയ കട്ടകൾ പൂർണ്ണമായും ഉടച്ച് പൊടിയാക്കണം. മണ്ണിന്റെ അമ്ലത അഥവാ പുളിരസം കൂടുതലുള്ള കേരളത്തിലെ മണ്ണില് ഇത് പരിഹരിക്കാനായിട്ട് സെന്റിന് 1 മുതൽ 2 കിലോ വരെ എന്ന തോതിൽ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കേണ്ടതുണ്ട്. കുമ്മായം ചേർത്ത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അടുത്ത ഘട്ടമായിട്ട് വിത്ത് പാകാനുള്ള ചെറിയ തടങ്ങളോ ചാലുകളോ എടുത്ത് നിലം പൂർണ്ണമായിട്ട് പാകപ്പെടുത്താൻ പാടുള്ളൂ. സോയാബീൻ കൃഷിയിൽ 100% വിജയവും മികച്ച വിളവും ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിത്ത് ചികിത്സ എന്ന് പറയുന്നത്. വിത്ത് മണ്ണിൽ പാകുന്നതിന് തൊട്ട് മുമ്പായി വിത്തുകൾ റൈസോബിയം കൾച്ചർ പുരട്ടുന്നത് കർഷകർ നിർബന്ധമായിട്ടും ശീലമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വിത്തിന്റെ പുറത്ത് ഒരു സംരക്ഷണ കവചം തീർക്കുക മാത്രമല്ല, വിത്ത് മുളച്ചു വരുമ്പോൾ തന്നെ അതിന്റെ വേരുകളിൽ നൈട്രജൻ സംഭരിക്കാനായിട്ട് ആവശ്യമായ ചെറിയ ചെറിയ വേരുമുഴകൾ ധാരാളമായിട്ടുണ്ടാകാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഉണ്ടാകുന്ന വേരുമുഴകളാണ് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജൻ വാതകത്തെ വലിച്ചെടുത്ത് മണ്ണിലേക്ക് ആഗിരണം ചെയ്യുന്നതും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജമായി മാറുന്നതും. റൈസോബിയം കൾച്ചർ വിത്തിൽ നന്നായി പുരട്ടിയ ശേഷം അത് നേരിട്ട് വെയിൽ തട്ടാത്ത രീതിയിൽ നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് ഉണക്കിയ ശേഷമാണ് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ലളിതമായ വിത്ത് ചികിത്സ വഴി ചെടിയുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും വിളവ് വലിയ തോതിൽ കൂടുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇനിയൊരു ഇടവേള.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സോയാബീൻ വിത്തുകൾ മണ്ണിൽ പാകുമ്പോൾ കൃത്യമായ അകലം പാലിക്കുന്നത് ചെടികൾക്കിടയിൽ നല്ല രീതിയിൽ വായു സഞ്ചാരമുണ്ടാകാനും സൂര്യപ്രകാശം അടിത്തട്ടിലേക്ക് വരെ കൃത്യമായി പതിക്കാനും അത്യാവശ്യമാണ്. നമ്മൾ എടുത്ത ചാലുകൾ അല്ലെങ്കിൽ വരികൾ തമ്മിൽ കുറഞ്ഞത് 30 സെന്റിമീറ്ററും ഓരോ ചെടികൾ തമ്മിൽ 10 മുതൽ 15 സെന്റിമീറ്ററും കൃത്യമായ അകലം പാലിച്ച് വേണം വിത്തുകൾ നടാനായിട്ട്. ഈ അകലം പാലിച്ചാൽ മാത്രമേ ചെടികൾ പടർന്ന് പന്തലിക്കുമ്പോൾ അവയ്ക്ക് ആവശ്യത്തിന് സ്ഥല സൗകര്യം ലഭിക്കുകയുള്ളൂ. വിത്തുകൾ ഒരുപാട് ആഴത്തിൽ മണ്ണിലേക്ക് താഴ്ത്തി പാകാനായിട്ട് പാടില്ല. കാരണം അമിതമായ ആഴത്തിൽ കിടക്കുന്ന വിത്തുകൾക്ക് ഈർപ്പം കൂടി മുളയ്ക്കാതെ മണ്ണിൽ കിടന്ന് അഴുകിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 മുതൽ 3 സെന്റിമീറ്റർ മാത്രം ആഴത്തിൽ വേണം വിത്തുകൾ വളരെ ശ്രദ്ധയോടെ മണ്ണിലേക്ക് താഴ്ത്താൻ. സാധാരണഗതിയിലുള്ള ഒരു കണക്കനുസരിച്ച് നമ്മളൊരു വലിയ ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ഏകദേശം 25 മുതൽ 30 കിലോ വരെയുള്ള നല്ല വിത്തുകൾ ആവശ്യമായിട്ട് വരും. വിത്തുകൾ കൃത്യമായ ആഴത്തിൽ പാകിയ ശേഷം അതിനു മുകളിലായി നേരിയ തോതിൽ പൊടിമണ്ണിട്ട് മൂടാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ മാസത്തിൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് മണ്ണിൽ ആവശ്യത്തിനുള്ള സ്വാഭാവിക ഈർപ്പം എപ്പോഴും ഉണ്ടാകും. എങ്കിലും കനത്ത മഴ പെയ്യുന്ന സമയത്ത് തടങ്ങളിൽ നിന്നും വിത്തുകൾ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകാതിരിക്കാനായിട്ട് കൃഷിയിടത്തിന് ചുറ്റും ചെറിയ രീതിയിൽ ചാലുകൾ കീറി അധികമായി വരുന്ന വെള്ളം സുഗമമായിട്ട് ഒഴുക്കി കളയണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. സോയാബീനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണ് ഉഴുതുമറിക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ മണ്ണിലേക്ക് ആവശ്യമായ അടിവളങ്ങൾ കൃത്യമായ അളവിൽ നൽകാനായിട്ട് കർഷകർ ശ്രദ്ധിക്കണം. ഇതിനായിട്ട് ഒരു സെന്റിന് 80 മുതൽ 100 കിലോ എന്ന നിരക്കിൽ നന്നായിട്ട് ഉണക്കി പൊടിച്ച കാലിവളമോ അല്ലെങ്കിൽ മികച്ച രീതിയിൽ തയ്യാറാക്കിയ മണ്ണിര കമ്പോസ്റ്റോ മണ്ണിൽ നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നൽകുന്ന ജൈവ വളങ്ങൾ മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും വേരുകൾക്ക് നല്ല ഈർപ്പം നൽകുകയും ചെയ്യും. രാസവള പ്രയോഗ രീതിയാണ് അവലംബിക്കുന്നതെങ്കിൽ 1 ഏക്കർ സ്ഥലത്തെ കൃഷിക്ക് 10 കിലോ നൈട്രജൻ, 30 കിലോ ഫോസ്ഫറസ്, 15 കിലോ പൊട്ടാഷ് എന്നിവയാണ് കൃഷി വകുപ്പ് ശുപാർശ ചെയ്തിട്ടുള്ള കൃത്യമായ അളവ്. ഈ ഒരു അനുപാതം ലഭിക്കുന്നതിനായിട്ട് വിത്ത് വിതയ്ക്കുന്ന സമയത്ത് അടിവളമായിട്ട് 1 ഏക്കറിലേക്ക് ഏകദേശം 22 കിലോ യൂറിയ, 150 കിലോ രാജ്ഫോസ്, പിന്നെ 25 കിലോ പൊട്ടാഷ് എന്നിവ തടങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് മണ്ണിളക്കി കൊടുക്കുക. ഇവിടെ കർഷകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സോയാബീൻ ചെടികൾ തങ്ങളുടെ വേരുകളിൽ റൈസോബിയം വഴി അന്തരീക്ഷത്തിൽ നിന്ന് സ്വന്തമായി നൈട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇവയ്ക്ക് നൈട്രജൻ വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതിയാകുമെന്നതാണ്. ചെടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടി അമിതമായി യൂറിയ പ്രയോഗിച്ചാൽ ഇലകളുടെയും തണ്ടിന്റെയും വളർച്ച അമിതമായി കൂടുകയും കായ്കൾ ഉണ്ടാകുന്നത് വലിയ തോതിൽ കുറയുകയും ചെയ്യും. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇടക്കാല പരിപാലനത്തെക്കുറിച്ച് അറിയാം. നല്ലൊരു പാട്ട്.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സോയാബീൻ കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്തുകൾ മുളച്ച് ചെറിയ തൈകളായിട്ട് വളർന്നു വരുന്ന ആദ്യത്തെ 30 മുതൽ 40 ദിവസം വരെയുള്ള കാലയളവ് സോയാബീൻ കൃഷിയിൽ ഏറ്റവും നിർണായകമായ സമയമാണ്. ഈ ഒരു ഘട്ടത്തിൽ കൃഷിയിടത്തിൽ യാതൊരു കാരണവശാലും കളകൾ വളർന്നു വരാനായിട്ട് അനുവദിക്കരുത്. സമയബന്ധിതമായിട്ട് കളകൾ പറിച്ചു മാറ്റുന്നത് വഴി നമ്മൾ നൽകുന്ന വളങ്ങളും മണ്ണിലെ പോഷകങ്ങളും ചെറിയ തൈകൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയും അവ വേഗത്തിൽ കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ജൂൺ മാസത്തിലെ മഴക്കാലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിലും ഇടയ്ക്ക് കടുത്ത വെയിൽ വരികയും മഴ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ട് എന്ന് കർഷകരെപ്പോഴും ഉറപ്പാക്കണം. പ്രത്യേകിച്ച് ചെടികൾ ഒന്നിച്ച് പൂവിടാൻ തുടങ്ങുന്ന സമയത്തും പൂക്കൾ കായ്കളായി മാറുന്ന ഘട്ടത്തിലും മണ്ണ് ഒട്ടും വരളാനായിട്ട് അനുവദിക്കരുത്. ഈ രണ്ട് പ്രധാന വളർച്ചാ ഘട്ടങ്ങളിലും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം നൽകിയാൽ മാത്രമേ കായ്കൾ നന്നായിട്ട് പുഷ്ടിയോടെ വളരുകയുള്ളൂ. നേരെ മറിച്ച് മഴ വളരെ ശക്തമാകുമ്പോൾ തടങ്ങളിൽ ഒട്ടും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാനും പാടില്ല. വേരുകളിലേക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരുന്നത് ഇലകൾ പെട്ടെന്ന് മഞ്ഞളിക്കാനും അതുവഴി വേരുകൾ ചീഞ്ഞുപോയി ചെടികൾ കൂട്ടത്തോടെ നശിക്കാനും കാരണമാകും. അതുകൊണ്ട് കനത്ത മഴയുള്ള ദിവസങ്ങളിൽ ചാലുകളിലെ തടസ്സങ്ങൾ മാറ്റി അധികമുള്ള വെള്ളം കൃഷിയിടത്തിൽ നിന്നും പുറത്തേക്ക് സുഗമമായിട്ട് ഒഴുക്കി കളയണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടവേള.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. സോയാബീൻ കൃഷിയെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സോയാബീൻ കൃഷിയെ പ്രധാനമായിട്ടും ബാധിക്കുന്നതും കർഷകർ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുമായ ചില കീടങ്ങളാണ് ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ, പിന്നെ നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകൾ എന്നിവ. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ഈ കീടങ്ങളുടെ ആക്രമണം വളരെ വേഗത്തിൽ കൂടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് കൃഷിയിടം ദിവസവും കൃത്യമായിട്ട് നിരീക്ഷിക്കണം. തുടക്കത്തിൽ തന്നെ ഇവയുടെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചാൽ വലിയ രീതിയിലുള്ള വിളനാശം പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യും. രാസകീടനാശിനികൾക്ക് പകരം ജൈവ രീതിയിൽ ഇവയെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് വേപ്പെണ്ണ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതം. ഇത് നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ ചെടികളുടെ ഇലകളുടെ ഇരുവശങ്ങളിലും തണ്ടിലും നന്നായിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ പുഴുക്കളുടെ ആക്രമണം അല്പം കൂടുതലായി കണ്ടാൽ 20 ഗ്രാം ബ്യൂവേറിയ ബാസിയാന, ഈ ഒരു മിത്ര കുമിൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കുന്നത് കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഉത്തമമായിരിക്കും. തോട്ടത്തിൽ രോഗബാധയേറ്റതോ അല്ലെങ്കിൽ കീടങ്ങൾ കടിച്ചതോ ആയ ഇലകളും കൊമ്പുകളും കണ്ടുകഴിഞ്ഞാൽ അവ അപ്പോൾ തന്നെ ശ്രദ്ധയോടെ പിഴുതു മാറ്റി കൃഷിയിടത്തിന് വെളിയിൽ കൊണ്ടുപോയി തീയിട്ട് നശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃഷിയിടം എപ്പോഴും കളകളില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുന്നതും ചെടികൾക്കിടയിൽ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതും കീടങ്ങൾ പെരുകുന്നത് സ്വാഭാവികമായിട്ട് തടയാനും സഹായിക്കും. ഇനി വിളവെടുപ്പും അതുപോലെ തന്നെ വിത്തുകളുടെ സംഭരണവും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടുവിശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സോയാബീൻ വിത്ത് പാകി കഴിഞ്ഞ ഏകദേശം 90 മുതൽ 110 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് വെറും 3 മാസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പൂർണ്ണമായിട്ടും പാകമാകും. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കർഷകന് മികച്ച ആദായവും കുറഞ്ഞ അധ്വാനവും തരുന്ന ഒരു മികച്ച ഹ്രസ്വകാല വിളയാണ് എന്നതാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് സോയാബീൻ കൃഷി നൽകുന്ന ഏറ്റവും വലിയ സവിശേഷത. ചെടിയുടെ നല്ല പച്ച നിറമുള്ള ഇലകൾ പതുക്കെ മഞ്ഞ നിറമായി മാറി സ്വയം കൊഴിയാൻ തുടങ്ങുകയും തണ്ടിൽ നിൽക്കുന്ന കായ്കൾ പച്ചപ്പ് മാറി നല്ല തവിട്ട് നിറമായി ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് വിളവെടുപ്പിന്റെ കൃത്യമായ പാകം. ഈ ലക്ഷണങ്ങൾ കൃഷിയിടത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒട്ടും വൈകാതെ ചെടികൾ മുഴുവനായി മണ്ണിൽ നിന്നും പിഴുതെടുത്തോ അല്ലെങ്കിൽ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ചുവടോടെ മുറിച്ചു മാറ്റാവുന്നതാണ്. വിളവെടുത്ത സോയാബീൻ ചെടികൾ നല്ല വെയിലുള്ള തറയിൽ നിരത്തിയിട്ട് 2-3 ദിവസം നന്നായി ഉണക്കിയ ശേഷം ഒരു വടി ഉപയോഗിച്ച് തള്ളിക്കഴിഞ്ഞാൽ വിത്തുകൾ എളുപ്പത്തിൽ വേർതിരിഞ്ഞു വരും. ഇങ്ങനെ വേർതിരിച്ചെടുത്ത നല്ല സ്വർണ്ണ നിറമുള്ള സോയാബീൻ വിത്തുകൾ വീണ്ടും ഒന്നുകൂടെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഈർപ്പമില്ലാത്ത നല്ല എയർ ടൈറ്റ് പാത്രങ്ങളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദീർഘനാൾ കേടുകൂടാതെ വിപണനത്തിനായിട്ട് സൂക്ഷിക്കാം. വളരെ കുറഞ്ഞ ചെലവിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലും നമ്മുടെ പറമ്പിലെ മണ്ണും കർഷകന്റെ കീശിയും ഒരുപോലെ നിറയ്ക്കാനായിട്ട് പറ്റിയ ഒന്നാം തരം ഒരു വിളയാണ് സോയാബീൻ. നമ്മുടെ തരിശു നിലങ്ങളിലും പച്ചക്കറി തോട്ടത്തിലും ഇടവിളയായിട്ട് സോയാബീൻ കൃഷിയിറക്കാൻ കേരളത്തിലെ കർഷകർ ധൈര്യമായിട്ട് മുന്നോട്ട് വരാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. സോയാബീൻ കൃഷിയെക്കുറിച്ചാണ് ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടത്. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കൂട്ടുകയാണ്.

0: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா? தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அஹலி எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റൊമാൻ, പാലക്കാട്.

ഉച്ചസമയാണ് 12 മണിയായിട്ടുണ്ട് അല്ലെ. 12 മണിയുടെ ഉച്ചവെയിൽ ഉച്ചയിൽ അടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പണ്ടിങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴും പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഉച്ചസമയത്ത് ഉച്ചത്തിൽ പാട്ട് കേൾക്കാൻ, അതും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്, പാട്ട് വെച്ചു തരാനായിട്ട് കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് സ്വാഗതം. അപ്പോ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 11 മണി തൊട്ടും മെസ്സേജുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എക്സാക്ട് 12 o'clock ശേഷം വന്നിട്ടുള്ള മെസ്സേജുകൾ മാത്രമേ ഇന്ന് എടുക്കുള്ളൂ എന്നുള്ളത്. കാരണം 11 മണി മുതലേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്, ഈ ഒരു പാട്ട് വെച്ചുതരുമോ, ഈ ഒരു പാട്ട് വെച്ചുതരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ 12 o'clock മുതലുള്ള മെസ്സേജുകളായിരിക്കും നമ്മൾ ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ പ്ലേ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പാട്ട് റിക്വസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വേഗം വേഗം പോന്നോട്ടെ. എങ്ങോട്ടാ പോന്നോട്ടെ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8281509000 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ തന്നെ വിളിച്ചാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു തരാം. അപ്പൊ ആ പാട്ട് കേൾക്കാനും പാട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഒരു നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, 8281509000. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോയാലോ. ആദ്യത്തെ പാട്ട് എന്റെ ഒരു സെലക്ഷനാണ്, എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കേൾക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രസമാണ് ഈ ഒരു പാട്ട് കേൾക്കാൻ. നല്ലൊരു മൂവി കൂടിയാണ്, കുട്ടുകുട്ട കുടാന്ന് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ദിലീപ് നവ്യ നായർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പാണ്ടിപ്പട എന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ദാ ഇവിടെ തുടങ്ങുകയാണ്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പാട്ടല്ലേ ഈ പാട്ടും. ഇതുപോലെയുള്ള സിനിമകളും ഒക്കെ ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ കാണാനും അതുപോലെ ഈ പാട്ട് കേൾക്കാനും നല്ല രസമാണ്. അപ്പോ അങ്ങനെ പാണ്ടിപ്പട എന്ന സിനിമയ്ക്ക് വേണ്ടിട്ട് അഫ്സലും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് ഞാൻ വേഗം പോവുകയാണ്. അപ്പോ പാട്ടിനായിട്ട് വിളിക്കാനും അതുപോലെ മെസ്സേജ് ചെയ്യാനുള്ള നമ്പർ, രണ്ട് നമ്പറും സെയിം നമ്പർ തന്നെയാണ്, 8281509000. 82 81 50 90 00. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സോങ് ചോദിച്ച് വന്നിട്ടുള്ള മെസ്സേജ് വിനോദ് ഏട്ടന്റെ മെസ്സേജ് ആണ്. മില്ലിനിയം സ്റ്റാർ മൂവിയിലെ ശ്രാവൺ ഗംഗെ എന്ന പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് വിനോദ് ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പാട്ടാണ്, 9:42 ഉണ്ട് ഈ ഒരു പാട്ട്. അപ്പോ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മില്ലിനിയം സ്റ്റാർസ് അത്ര അങ്ങോട്ട് എന്താ പറയാ ഹിറ്റായ ഒരു സിനിമയല്ല, പക്ഷെ ആ സിനിമയിലെ പാട്ടുകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. പ്രത്യേകിച്ച് പറയാൻ ഞാൻ മറന്നു എന്നൊരു പാട്ടുണ്ട്, അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്. അപ്പോ ചേട്ടൻ ചോദിച്ചിട്ടുള്ളത് ചേട്ടന്റെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള ശ്രാവൺ ഗംഗയാണ്. അപ്പൊ വിനോദ് ഏട്ടാ, ചേട്ടന് വേണ്ടിയിട്ട് ദാ ഒരു സോങ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ ഫ്രം പാലക്കാട്. അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയിലെ ആനന്ദമേ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദമേ എന്ന പാട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യം ശ്രാവൺ ഗംഗയെ കുറിച്ച് പറഞ്ഞില്ലേ, ലെങ്തി ആയിട്ടുള്ള ഒരു പാട്ടാണെന്ന് പറഞ്ഞില്ലേ. അതേസമയം ആനന്ദമേ എന്ന പാട്ട് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, 1:34 ഉള്ള ആ ഒരു പാട്ട്. സോ ഉണ്ണിക്കണ്ണന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ആനന്ദമേ എന്ന പാട്ട്, ഫ്രം ദ മൂവി അരവിന്ദന്റെ അതിഥികൾ. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം ഇപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആകുമ്പോ എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഹലോ, കണ്ണാടിയിൽ നിന്ന് ജോസ് മാഷാണ്.
3: ജോസ് മാഷ്, എന്താണ് വിശേഷം കണ്ണാടിയില്?
4: നല്ല വെയിലാണ്.
3: വെയിലാണല്ലേ. ഈ മഴ വന്നതൊക്കെ എവിടെ പോയി?
4: മഴ പെയ്ത് പേടിക്കണ്ട,
3: പേടിക്കണ്ട, വരൂല്ലേ. ഓക്കെ, അപ്പൊ പറയുന്ന ഏത് പാട്ടാ കേക്കണ്ടേ? എന്തായാലും ഞാൻ വെച്ചുതരാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജോസ് മാഷാണ്. മാഷ ചോദിച്ച പാട്ട് ഇസബെല്ല എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ഷീബ ചേച്ചിയാണ്, ഷീബ ദിനേഷ്. ഹായ് അബിക്കുട്ടി, പാട്ടിന് ഒഴിവുണ്ടെങ്കിൽ താണ്ഡവത്തിലെ കൊമ്പട് കുഴലട് മാളൊരെ എന്ന ഗാനം ഇൻസ്റ്റന്റ് പാട്ട് കേൾക്കുന്ന എല്ലാവർക്കുമായി വെച്ചു തരാമോ? ഇന്നലെ എനിക്ക് പാട്ട് തന്നിട്ടില്ല കുട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. കൊമ്പട് കുഴലട് മാളൊരെ എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കണേ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. നമുക്ക് ഒന്നിച്ച് ആ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണോ നഹലിയ FM 90.4. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാന്റ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും നാടായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വികസിച്ചത് സ്വാതന്ത്ര്യാനന്തരം വർദ്ധിച്ചുവന്ന പൊതുജന പങ്കാളിത്തത്തോടെയാണെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന്റെയും ചിന്താ പ്രക്രിയയുടെയും അവിഭാജ്യ ഘടകമായി ജനാധിപത്യ സംവിധാനം തുടരുകയാണെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഓം ബിർള അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതികവിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും പീയൂഷ് ഗോയൽ ക്ഷണിച്ചു. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായ പ്രമുഖർ, അക്കാദമിക് രംഗത്തെ പ്രമുഖർ, ഗവേഷകർ, നൂതനാശയക്കാർ എന്നിവരുമായി IIT ഡൽഹി ബോർഡ് ചെയർപേഴ്സൺ ഹരീഷ് സാൽവേ സംഘടിപ്പിച്ച അത്താഴവിരുന്നിൽ സംവദിച്ചതായും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചു. 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം ഇതുവരെ 70 ഷിഗല്ലെ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. ഇതിൽ 17 പേർ വിദ്യാർത്ഥികളാണ്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാരണമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത്. അതിനെ ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ SS ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സമിതി കലണ്ടർ തയ്യാറാക്കും. ഓരോ സീസണിലും മുൻകൂട്ടി പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് തലത്തിൽ വരെ രോഗസാധ്യതയെ പ്രതിരോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെത്തിയ കേന്ദ്രസംഘം വിവിധ ഇടങ്ങളിൽ സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ, ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായും തദ്ദേശ ഭരണ സ്ഥാപനം പ്രതിനിധികളുമായും ചർച്ച നടത്തി. തുടർന്ന് രോഗിയുടെ വീടും പരിസര പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ വവ്വാലുകളുടെ വിവിധ ആവാസ കേന്ദ്രം ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്തി. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രത്യേക യോഗം ചേർന്നു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദ്യം

0: ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിലെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് എൽപി സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാണി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ലാ രൂപീകരിച്ചത്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ, മഹാകവി വള്ളത്തോൾ, ഉറൂബ്, കെ മാധവൻ നായർ, ഇഎംഎസ്, ഇ മൊയ്തുമൌലവി, കെ ദാമോദരൻ എന്നിവരടക്കം നിരവധി കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾക്ക് ജന്മം നൽകിയ ജില്ലയാണ് മലപ്പുറം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട സിഎംആർഎൽ സ്ഥാപക എംഡി ശശിധരൻ കർത്തായുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവർ കൊച്ചിയിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി മേധാവിയുമായ വീണയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. രാവിലെ 7:45 ജിദ്ദയിലേക്ക് 150 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം മാംഗ്ലൂർ എയർപോർട്ടിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കണ്ണൂരിൽ വിമാനം ഇറക്കിയത്. ഇറങ്ങുന്നതിന് മുമ്പ് വിമാനം 20 തവണ ആകാശത്ത് ചുറ്റിക്കറങ്ങിയത് പരിസരവാസികളിലും യാത്രക്കാരിലും പരിഭ്രാന്തി പരത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ് ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. നീറ്റ് യുജി പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21-നാണ് നീറ്റ് യുജി പരീക്ഷ. സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടെലിഗ്രാം ഫീച്ചർ ഈ മാസം 30 വരെ പ്രവർത്തനരഹിതമാക്കാൻ NTA IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും സുരക്ഷിതമായി പരീക്ഷ നടത്താനും സംയോജിത നടപടി സഹായിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിലെ തിരക്ക് നിയന്ത്രിച്ച് തടസ്സമില്ലാത്ത സേവനം നൽകാൻ സാങ്കേതിക വിഭാഗം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും NTA വ്യക്തമാക്കി. മൂന്നാർ വന്യജീവി സങ്കേതത്തിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മൂന്നാർ മേഖലയിലെ ആകെ തുമ്പി വൈവിധ്യം 82 ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ജീവിവർഗ്ഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും പുതിയ കണ്ടെത്തലുകൾ സഹായകരമാകും.
0: കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന വിദ്യാഭ്യാസ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. കുന്ദമംഗലം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പരിപാടി രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പതിനഞ്ചാമത് എ സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തെരഞ്ഞെടുത്തതായി എ സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ കെ പ്രവീൺകുമാർ എംഎൽഎ അറിയിച്ചു. 20,001 രൂപയും ഫലകവുമാണ് അവാർഡ്. 3 വൈകിട്ട് കോഴിക്കോട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാന്റ് മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
3: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
2: 12 വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: It's rhythm of Palakkad. Instant patter. Ivide motham patter.
5: പാട്ടുകൾ കേട്ട് പ്രാദേശിക വാർത്തകളൊക്കെ കേട്ട് നമ്മൾ പവറായിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് പാസമലർ എന്ന തമിഴ് സിനിമയിലെ മലർന്ന് മലറാത എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ചിന്നപ്പൻ ആൻഡ് മദല മേരി ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട്. അപ്പൊ ചിന്നപ്പൻ ഇച്ചിരി മുന്നേ എന്നോട് സംസാരിച്ചിരുന്നു, അപ്പൊ ഈ ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് വിജയൻ ചേട്ടനാണ് ദുബൈയിൽ നിന്ന്. ഹായ്, ഐ എം വിജയൻ ഫ്രം ദുബായ്. പ്ലീസ് പ്ലേ എ സോങ് മണിക്കുയിലെ ഫ്രം വാൽക്കണ്ണാടി. ഇതാണ് വിജയൻ ചേട്ടന്റെ മെസ്സേജ്. അപ്പോൾ ഒത്തിരി ദൂരെ ഇരുന്ന് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. ദാസേട്ടന്റെയും സുജാത ശിശിയുടെയും ശബ്ദത്തിൽ മണിക്കുയിലെ എന്ന പാട്ടും നമുക്ക് കേൾക്കാം. വാൽക്കണ്ണാടി എന്ന സിനിമയിലെ പാട്ട് വിജയൻ ചേട്ടനാണ് ചോദിച്ചേക്കണേ. അപ്പോൾ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: അതാണ് പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഫ്രം ദ മൂവി വാൽക്കണ്ണാടി, വാൽക്കണ്ണാടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് രമേശൻ നായർ വാരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച്, ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കണേ. അപ്പോ ഈ പാട്ട് ചോദിച്ചിരുന്നത് വിജയൻ ചേട്ടനായിരുന്നു ഫ്രം ദുബായ്. അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ,
0: സഹദേവേട്ടാ, എന്താണ് വിശേഷം? സുഖല്ലേ? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പറയൂ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേനിടയിൽ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയില്ലേ?
1: പാട്ട് എനിക്ക് നല്ലൊരു പാട്ട്, നമ്മുടെ രജനീകാന്തിന്റെ മുറിച്ചിക്കാളയില് പൊതുവായ എം എൻ എസ് സംഘം എന്ന ഒരു പാട്ടുണ്ട്. പാട്ടൊന്ന് എനിക്ക് വെച്ച് തരണം. ഡെഡിക്കേഷൻ വന്നിട്ട് നമ്മുടെ ഗുരുവായൂർ ജ്യോതിപാറ പെരുമ്പ് ഇന്നർചേച്ചി ഇവർക്ക് മൂന്നാൾക്ക് മുന്നിട്ട് ഈ പാട്ടൊന്ന് വെച്ചാൽ.
0: ഓക്കെ ഓക്കെ, ഞാൻ പാട്ടൊക്കെ വെച്ചുതരാം, പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമോ?
1: എന്താണ്
0: മുരട്ടിക്കാളെന്ന് വെച്ചാ? എന്താ മുരട്ടിക്കാളയുടെ ആ വാക്കിന്റെ മീനിങ് എന്താ? എന്താണ് അതിന്റെ അർത്ഥം? എന്താ കാള എന്ന് വെച്ചാ കാള, ആ മുരട്ടിക്കാള എന്ന് വെച്ചാ എന്താ?
1: മുരട്ടിക്കാള പറഞ്ഞാ മൂരിയാണ്,
0: വെറും മൂരി. കാള അറിയാം, പക്ഷെ മുരട്ട് എന്താ? മുരട്ട് അവിടെ ചോദിച്ചു നോക്കാനല്ലേ? ചോദിച്ചു നോക്കട്ടെ. നമ്മൾ ഈ മുരട്ട് സിംഗിൾ, മുരട്ട് കാള എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മുരട്ട് എന്ന വാക്കിന്റെ മീനിങ് എന്താന്ന് ആണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഹീരയോട് ചോദിക്കാനാണ് പറഞ്ഞേക്കണേ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ്. നല്ലൊരു പാട്ടാണ്, 1980 റിലീസ് ചെയ്ത രജനീകാന്തിന്റെ മുരട്ട് കാള എന്ന സിനിമയിലെ പൊതുവാക എൻ മനസ്സ് തങ്കം, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സഹദേവൻ ചേട്ടൻ. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് അടുത്തൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. റോജ എന്ന സിനിമ, എ ആർ റഹ്മാന്റെ ഫസ്റ്റ് മൂവി ഡെബ്യൂ സിനിമയിലെ പാട്ടാണ്. മിൻമിനി പാടിയിട്ടുള്ള ചിന്ന ചിന്ന ആസ എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് രാധികയാണ്. ഹായ് അബി, ചിന്ന ചിന്ന ആസ എന്ന പാട്ട് വെക്കോ എന്നാണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടും കൂടെ കേൾക്കാൻ പോകണം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്ന രണ്ട് നല്ല തമിഴ് ഹിറ്റ്സ് ആണ്. ഒന്ന് എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ട്, മറ്റൊന്ന് ഇളയരാജ സാറിന്റെ മ്യൂസിക്.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഈ മൊരട്ട് കാള എന്ന സിനിമയിലെ മൊരട്ട് എന്താണ് എന്നുള്ളതൊരു ചർച്ചാവിഷയമായിരുന്നു നേരത്തെ ഒരു കോളറ് വിളിച്ച സമയത്ത്. അപ്പൊ എനിക്ക് അതിനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മൊരട്ട് എന്ന് പറഞ്ഞാൽ മരത്തിലെ കമ്പ് വരുന്ന വശം, കട്ടിയൂടിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് മൊരട്ട് എന്ന് പറയുന്നത്. അതായത് മെരുങ്ങാത്ത വശം, ഒതുങ്ങാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മൊരട്ട് സിംഗിൾ എന്ന് പറഞ്ഞാൽ മെരുങ്ങാത്ത സിംഗിൾ അല്ലേ, ഒതുങ്ങാത്ത സിംഗിൾ, കുറച്ച് മുറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ളത് സത്യനാരായണ ചേട്ടനാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടൻ ചോദിച്ചു ഒരു പാട്ടുകൂടെ ഉണ്ട്. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാടി തീർത്തവളെ. ശ്രീകുമാരൻ തമ്പിയുടെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും ചേർന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഒരുപാട് നല്ല പാട്ടുകൾ ഈ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു പാട്ടാണ് ചോദിച്ചേക്കുന്നത്, വിലക്ക് വാങ്ങിയ വീണ എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം ഫോർ സത്യനാരായണൻ ചേട്ടൻ. അതേപോലെ നമ്മൾ അതിനുശേഷം കേൾക്കാൻ പോകുന്ന പാട്ട് സ്ത്രീ എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരുന്നത് ദാമോദരൻ ചേട്ടനാണ്. അപ്പൊ ദാമോദരൻ ചേട്ടന് വേണ്ടിയിട്ട് ഇന്നലെ നീ ഒരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്ന് ഒളിച്ചിരുന്നു എന്ന പാട്ടും എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

1970 റിലീസ് ചെയ്ത സ്ത്രീ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് റോക്സ് ആണ്. പ്ലീസ് പ്ലേ സോങ് പകലിൻ പവനിൽ മൂവി ട്രാഫിക്. ഈ സോങ് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ ഒരു സിനിമ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. നമ്മൾ മലയാള സിനിമയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ട്രാഫിക് എന്ന സിനിമ. ആ സിനിമയിൽ ആ സിനിമ വന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പാട്ടുകൂടിയാണ് പകലിൻ പവനിൽ എന്ന പാട്ട്. നല്ല രസമാണ്, നല്ലൊരു ഫീലുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കാം. നമുക്ക് റോക്സ് ആണ് ഈ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. അതിനുശേഷം വരുന്ന പാട്ട് അനദർ ബ്യൂട്ടിഫുൾ സോങ്, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത് ദേവകി ചേച്ചിയാണ്. അപ്പോൾ ശില്പയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ ശില്പ മോൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ശില്പ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം ട്രാഫിക് എന്ന സിനിമയിലെ പകലിൻ എന്ന പാട്ടും വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബീമാരി ഖർച്ച ബിക്കനെ ബച്ചാ ഹൈ ഗിരവി രക്കനെ ബച്ചാ ഹൈ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അദ്വൈതം എന്ന സിനിമ ലാലേട്ടന്റെ സിനിമയാണ്. ആ സിനിമയിൽ കയറി ജയറാം സ്കോർ ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ അമ്പലപ്പുഴ എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? രത്നാവതി. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണം കഴിച്ചോ? എന്തായിരുന്നു ഇന്ന് ചോറിന് കറി കൂട്ടാൻ? എന്തായിരുന്നു
3: ചോറിന് കറി? വഴുതിരിങ്ങ, ഉരുളക്കിഴങ്ങ്, എല്ലാം കൂടെ ഒരു ചാറ്.
2: എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചാറ്. അപ്പൊ അത് സാമ്പാറായില്ലേ? സാമ്പാറിലേക്ക് എത്തിയില്ല. ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഏത് പാട്ടാ കേക്കണ്ടേ?

0: ഓക്കേ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഇത് ആർക്കാ ഡെഡിക്കേഷൻ, ആർക്കാ പറയണ്ടേ?
1: എല്ലാവർക്കും, എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. എന്താ മാനെ ഓർമ്മയിൽ ഉണരും ഗാനം വേറെ ആള് കടന്നു പിടിച്ചോ?
0: ഏയ്, ഞാനങ്ങ് കൊടുത്തു. ഹീരത് അടിപൊളിയായിട്ട് ചെയ്യും, സ്വയം കൊടുത്തു. ഹീരത് അടിപൊളിയായിട്ട് ചെയ്യുന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇന്നിതാ കല്യാണി രാഗത്തിലെ പാട്ടുകളാണ് എടുത്തേക്കണേ കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. അപ്പൊ രത്നാവതി അമ്മ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അന്നക്കിളി ഉന്നത്തേടുതേ എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് കഞ്ചിക്കോട് നിന്ന് മുരളിച്ചേട്ടനാണ്. ചേട്ടന്റെ മെസ്സേജ്, വിജയുടെ ഒരു സോങ് വെച്ചു തരാവോ എന്നാണ്. തീർച്ചയായിട്ടും വെച്ചുതരാം. വിജയുടെ ഗില്ലി എന്ന സിനിമ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിൽ വിദ്യാജി മ്യൂസിക് ചെയ്ത പാട്ടുകളെല്ലാം നല്ല കിഡു പാട്ടുകളാണ്. വിജയ് തൃഷ ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കിഡിലൻ ഒരു സിനിമ. ആ സിനിമയിലെ അടിപൊളി പാട്ടും വരുന്നുണ്ട്. അന്നക്കിളി എന്ന പാട്ടിനൊപ്പം ഇൻസ്റ്റന്റ് പാട്ടിൽ.

അതൊരു എനർജിയാണ് ആ ഒരു പാട്ടിന് അല്ലെ. കെ കെ ഒപ്പം അനുരാധ ഇവർ രണ്ടുപേരും ചേർന്ന് പൊളിച്ചടുക്കി കയ്യിൽ തന്ന പാട്ടാണ് ഈ ഒരു പാട്ട്, ഗില്ലി എന്ന സിനിമയിലെ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 1:39 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ നെക്സ്റ്റ് രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അതിൽ ആദ്യത്തെ സോങ് ചോദിച്ചിട്ടുള്ളത് പ്രശാന്ത് ആണ്. ഹലോ, ഞാൻ പ്രശാന്ത്. അഹല്യക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. പ്രവാഹമേ ഗംഗാ പ്രവാഹമേ ഗാനം വെച്ച് തരണം. മ്യൂസിക് ബോംബെ രവി, ലിറിസിസ്റ്റ് യൂസഫ് അലി കേച്ചേരി, സിംഗർ കെ ജെ യേശുദാസ്, രാഗം ശുദ്ധ സന്യാസി. ഫിലിം സർഗം 1992 റിലീസ് ചെയ്ത സർഗം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബോംബെ രവി ശുദ്ധ സന്യാസി എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പ്രവാഹമേ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. പ്രശാന്താണ് ആ ഒരു പാട്ട് ചോദിച്ചേക്കണേ. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് മുസ്തഫയാണ്. ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാരോ ആരിരാരോ എന്ന സിനിമയിലെ എൻ കണ്ണുക്കൊരു നിലവ എന്നെ പടച്ച എന്ന ഗാനം പ്ലേ ചെയ്യാമോ? ഡെഡിക്കേഷൻ ടു മൈ സ്വത്തൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ മുസ്തഫയുടെ സ്വത്തൂട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: മഹംഗേ വ്യാജ് പർ ഋണ ലേനേ കേ ലിയേ മജ്ബൂർ താ ഹംനേ ഐസേ കരോഡോ ഛോട്ടേ കിസാനോ കോ ഭി കിസാൻ ക്രെഡിറ്റ് കാർഡ് കി സുവിധാ സേ ജോഡാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ നമ്മൾ 12 മണിക്ക് തുടങ്ങിയ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഈ ഒരു ജേണി, ഇന്നത്തെ ജേണി അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് കോൾസ് വരുന്നുണ്ട്, കുറെ മെസ്സേജസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വളരെ നേരത്തെ വന്നിട്ടുള്ള മെസ്സേജുകളെല്ലാം ഞാൻ ഓപ്പൺ ആക്കി പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ലേറ്റ് ആയിട്ട് വന്ന മെസ്സേജുകളാണ് ഓപ്പൺ ആക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും കൃത്യം 12 മണി ആ ഒരു സമയത്ത് തന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പാട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലാസ്റ്റ് 2 സോങ്സിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് രമേഷ് ആണ്, ഫ്രം പാലക്കാട്. ഹായ് അഹല്യ FM, എൻ്റെ പേര് രമേഷ്. ഹായ് രമേഷ്, പാലക്കാട് നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണം. ആകാശദൂത് എന്ന സിനിമയിലെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര് എന്ന പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആകാശദൂത് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ആ സിനിമയിലുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ സിനിമയിലെ വളരെ നല്ല രസമുള്ള ഒരു പാട്ടാണ് കാട്ടിലെ മൈനയെ. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് യെസ്, ഹായ് അഹല്യ, ഞാൻ ജയകൃത്യൻ. പൂക്കൾ പൂക്കും തരുണം എന്ന തമിഴ് സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ജയകൃത്യൻ്റെ ഫേവറേറ്റ് സോങ് പൂക്കൾ പൂക്കു തരുണം എന്ന പാട്ടും വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ട്. ഈ 2 പാട്ടോടുകൂടി കാട്ടിലെ മൈന എന്ന പാട്ടും കേൾക്കാം, പൂക്കൾ പൂക്കും തരുണം എന്ന പാട്ടും കേൾക്കാം. ഈ 2 പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുകയാണ്. അപ്പം ഞാൻ എന്താ ബൈ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് ഹീര വെയിറ്റിംഗ് ആണ്. കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കുറേ നല്ല പാട്ടുകളുമായിട്ടായിരിക്കും ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ചില്ലായി അടിപൊളിയായിട്ടിരിക്കും. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 94.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഓരോ പാട്ടുകളും ഓരോ രാഗത്തിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കല്യാണി രാഗമാണ്. ഈ രാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. സാർവകാലിക രാഗം എന്നറിയപ്പെടുന്ന ഒരു രാഗമാണ്. അതായത് ഏത് സമയത്തും നമുക്ക് പാടാം എന്നുള്ളതാണ് ഈ രാഗത്തിന്റെ പ്രത്യേകത. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോ വേണമെങ്കിൽ പാടാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിനെ സാർവകാലിക രാഗം എന്ന് വിളിക്കുന്നത്. മലയാള സിനിമയിൽ ഒത്തിരി പാട്ടുകളുണ്ട് കല്യാണി രാഗത്തിൽ. സോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന കല്യാണി രാഗത്തിലുള്ള പാട്ട് എന്ന് പറയുന്നത് മൗനം സ്വരമായി എന്ന പാട്ടാണ്. കൈതപ്പുറം വരികളെഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട ഈ പാട്ടുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയിൽ ഉണരും ഗാനം ഇവിടെ ആരംഭിക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേറ്റ്.
3: സ്വരമാ എൻ പൊൻ വീണയിൽ സ്വപ്ന

0: നമ്മൾ ചെറിയ ക്ലാസ്സിൽ സംഗീതം പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കല്യാണി രാഗം പരിചയപ്പെടുന്നത് ഒരു ഗീതത്തിലൂടെ ആയിരിക്കും.
1: കമലജാതള വിമല സുനയന.
0: ഈ ഗീതം പഠിച്ചിട്ടുള്ളവരെല്ലാവരും കല്യാണി രാഗം ഓർക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ മലയാള സിനിമയിൽ കല്യാണി രാഗം നമ്മൾ ഇന്നൊരു പാട്ടിലൂടെ പരിചയപ്പെടാൻ പോവാണ്. ജോൺസൺ മാഷ് ഈണം നൽകി പൂവച്ചൽ ഖാദർ ലിറിക്സ് എഴുതിയിട്ടുള്ള ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ പാട്ട് കായലിൻ പ്രഭാത ഗീതങ്ങൾ. ഈ ഒരൊറ്റ വരി മതി ഈ ഒരു പാട്ട് നമുക്ക് ഓർക്കാനായിട്ട്. ഈ പാട്ടാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

കല്യാണി എന്ന പേര് കേൾക്കുമ്പോ എനിക്ക് എന്റെ അമ്മൂമ്മയാണ് ഓർമ്മ വരിക. എന്റെ അമ്മയുടെ അമ്മയുടെ പേരും കല്യാണി എന്നാണ്. നമ്മൾ ഇന്ന് കല്യാണി രാഗത്തിലുള്ള മലയാള സിനിമയിലെ പാട്ടുകളാണ് പരിചയപ്പെടുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ, ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഭാസ്കരൻ മാഷ് വരികൾ എഴുതി എം എസ് ബാബുരാജ് ഈണം നൽകിയ ഈ ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീര.

യെസ്, കല്യാണി രാഗത്തില് ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ ദൈവത്തെ പറ്റി വളരെ വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഒരു പാട്ടും നമ്മളുടെ മലയാള സിനിമയിലുണ്ട്. സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു.

0: ചില പാട്ടുകൾ ആരംഭിക്കുന്നത് ഒരു രാഗത്തിലായിരിക്കും, ചിലപ്പോ ചരണോ അനുപല്ലവിയോ ഒക്കെ വരുമ്പോ അത് മാറിപ്പോവാനും മതിയല്ലേ. അങ്ങനെ ഒരു പാട്ടാണ് ദേവാംഗണങ്ങൾ, ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഈ പാട്ടിന്റെ തുടക്കം.
1: ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ് താരകം.
0: യെസ്, ഈ പാട്ടിന്റെ ശരിക്കുള്ള തുടക്കത്തിൽ കേൾക്കുന്ന രാഗം കല്യാണിയാണ്. പിന്നീട് അങ്ങോട്ട് രാഗങ്ങളൊക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ പാട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. സോ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇന്ന് ഈ ഗാനമാണ് നമ്മൾ ഓർക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഹീറോ.

നേരിൽ നിന്ന് പേശും ദൈവം പെറ്റ തായെന്നി വേറൊന്നും ഏത് നമ്മളുടെ നേരെ നിന്ന് നമ്മൾ കാണുന്ന നമ്മളോട് സംസാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ദൈവമുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്ന വലിയൊരു ഒരു ആശയം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു ഗാനം അല്ലെ. കല്യാണി രാഗത്തിൽ നമ്മുടെ തമിഴിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. നമ്മുടെ രജനീകാന്തിനെയൊക്കെ പെട്ടെന്ന് ഓർക്കും എന്ന് എനിക്കറിയാം ഇതിന്റെ വിഷ്വൽസിലൊക്കെ. എന്തായാലും ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള, യേശുദാസ് പാടിയിട്ടുള്ള ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

90s കിഡ്സിന് ഏറ്റവും ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ട്. ഒരു നല്ല ഒരു ഞായറാഴ്ച നിങ്ങളൊരു രാവിലെ ഇങ്ങനെ ഇരുന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഒരു പാട്ടൊക്കെ കേട്ട് നേരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ടാൽ മതി എന്നാണ് കമന്റിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഒരു വാവ് ഫീലിംഗ് തരുന്ന ഒരു പാട്ട്. യെസ്, വേറെ ഏത് പാട്ടാണ് ഇത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇത് ഏത് പാട്ടിനെ പറ്റിയാ പറയുന്നത്? ഇത് പാപ്പാ കെഹത്തെ ഹേ എന്ന് പറഞ്ഞ സിനിമയിലെ ഉദിത് നാരായണന്റെ ശബ്ദത്തില് കല്യാണി രാഗത്തിലുള്ള പാട്ട്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ജാവേദ് അക്തറാണ്, കമ്പോസ് ചെയ്തിരിക്കുന്നത് രാജേഷ് റോഷനാണ്. ഗർസേ നിക്കൽ തേഹ് ആ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർജി ഹീര.

കല്യാണി രാഗത്തിലുള്ള പാട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് ഒരുപാട് വലുതാണ്. സ്വർണ ചാമരം വീശിയെത്തുന്ന, അതുപോലെ തന്നെ സ്വർഗനന്ദിനി, സ്വപ്നവിഹാരിണി, അങ്ങനെ ഒത്തിരി പാട്ടുകൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. വൈശാഖ പൗർണമിയോ, യെസ്, പരിണയം എന്ന സിനിമയിലുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ രാഗങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോഴും അതൊരു പുതിയ അറിവ് തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഇന്നത്തെ ലിസ്റ്റിൽ കേട്ട എല്ലാ പാട്ടുകളും കല്യാണി രാഗത്തിലുള്ളതാണ്. സോ ഇനി അടുത്ത പ്രാവശ്യം ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്നെയും കല്യാണി രാഗത്തെയും നിങ്ങൾ ഓർക്കും എന്ന് വിശ്വസിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
3: ഹമാരാ ഛോട്ടാ കിസാൻ ബാജാർ സേ മെഹംഗേ ബ്യാജ് പർ റൺ ലേനേ കേ ലിയേ മജ്ബൂർ താ. ഹംനേ ഐസേ കരോഡോ ഛോട്ടേ കിസാനോ കോ ഭീ കിസാൻ ക്രെഡിറ്റ് കാർഡ് കി സുവിധ സേ ജോഡാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: തമിഴെ പറ്റി പേസ കേൾക്ക രസിക്ക റെഡിയ. തമിഴ് വാർത്തകൾ, സുവാരസ്യമான കഥകൾ, തമിഴുക്ക് പെരുമൈ சேர்த்த മനിതർകൾ மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இத நம்ம நேரம் வித் ஆர் ஜி ஹீரா ஆன் அஹலி எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുകാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: മൺസൂൺ കാലം തുടങ്ങുമ്പോ, അതായത് മഴക്കാലം തുടങ്ങുമ്പോ, അന്തരീക്ഷത്തില് ഈർപ്പം കൂടും, ദഹന പ്രക്രിയ പതുക്കെയാവുകയും ചെയ്യും. അത് മാത്രം

തോന്നുമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിലെ ജഠരാഗ്നി അല്ലെങ്കിൽ ദഹനശേഷി, മെറ്റബോളിസം സ്വാഭാവികമായിട്ട് വളരെ പതുക്കെയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കാനായിട്ട് അമിതമായിട്ടുള്ള കൊതിയൊക്കെ വരുന്നത്. എന്നാൽ ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ദഹനക്കേട് തുടങ്ങിയ രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമ്മളെ തേടിയെത്താം. മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്ത് തരം ഭക്ഷണങ്ങളാണ് കർശനമായിട്ട് ഒഴിവാക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ അഹലിൽ.

0: டாக்டர் அகல்யா. லெட்ஸ் டாக் அபௌட் ஹெல்த்.
1: വെൽക്കം ബാക്ക്. മഴക്കാലത്ത് രോഗങ്ങൾ പടരാനായിട്ട് പ്രധാന കാരണം എന്താണെന്നറിയോ? അത് മലിനമായിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ വരുത്തേണ്ട ഒന്നാമത്തെ മാറ്റം വെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഈ പൈപ്പ് വെള്ളമോ ഫിൽട്ടർ ചെയ്ത വെള്ളമോ നേരിട്ട് കുടിക്കരുത്. വെള്ളം നന്നായി തിളപ്പിച്ച് കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും തിളച്ച് മറിയണം വെള്ളം. അങ്ങനെ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ച ശേഷം മാത്രം കുടിക്കുക. വെറും വെള്ളം കുടിക്കാതെ ഉലുവയോ അല്ലെങ്കിൽ ജീരകമോ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹനം കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ പച്ചക്കറികൾ കഴുകുമ്പോഴും ശ്രദ്ധിക്കണം. ഈ സമയത്ത് പച്ചക്കറികളിലും ഇലക്കറികളിലും ചെറിയ പുഴുക്കളും ബാക്ടീരിയകളും ഉണ്ടാകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പച്ചക്കറികൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നേരിയ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 10 മിനിറ്റ് വെച്ച ശേഷം മാത്രം നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. പിന്നെ പച്ചക്കറികൾ നന്നായിട്ട് വേവിക്കുകയും വേണം. ഈ മഴക്കാലത്ത് പച്ചക്കറികൾ പകുതി വേവിച്ച രീതിയിലോ സാലഡ് രൂപത്തിലോ പച്ചയ്ക്ക് കഴിക്കുന്നത് ഒഴിവാക്കണം. നന്നായി വേവിച്ച ആഹാരം മാത്രം കഴിക്കുക. ഇനി ഈ മഴക്കാലത്താണല്ലോ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് അടുക്കളയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഈ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ള ജലദോഷം, പനി എന്നിവയെ ചെറുക്കാനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശേഷി കൂട്ടുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞേരട്ടെ. ചൂടുള്ള സൂപ്പുകളാണ്, പച്ചക്കറികളോ ചിക്കനോ ചേർത്ത ചൂടുള്ള സൂപ്പുകൾ കുടിക്കുന്നത് തൊണ്ടയ്ക്കും ദഹനത്തിനും വളരെ നല്ലതാണ്. ഇതിലൊരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ കഫക്കെട്ട് വരുന്നത് തടയാനായിട്ട് പറ്റും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞളും. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ദഹന രസങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇവയ്ക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കുടിക്കുന്നത് പനി വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ലഘുവായ ആഹാരങ്ങൾ കഴിക്കുക. ഈ രാത്രി കാലങ്ങളിൽ ദഹിക്കാൻ വളരെ എളുപ്പമുള്ള കഞ്ഞിയോ ചെറുപയറ് പുഴുങ്ങിയതോ ഓട്സോ അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ തിരഞ്ഞെടുക്കുക. പിന്നെ പഴങ്കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ തണുപ്പ് കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കഫക്കെട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കണം. ഇനി മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഈ മഴക്കാലത്തെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, ഈ സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ തുറന്നു വെച്ച ഭക്ഷണങ്ങളൊക്കെയാണ്. ഈ റോഡ് അരികിലെ കടകളിൽ നിന്നും തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടാറില്ലേ തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ വിറന്നും കൊണ്ടുള്ള ഈച്ചകളും കൊതുകുകളും വഴി രോഗാണുക്കളും ഭക്ഷണത്തിൽ കലരാനായിട്ട് വലിയ സാധ്യതയുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച പഴകിയ ആഹാരങ്ങൾ വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ആ ഒരു ശീലം മഴക്കാലത്ത് അത്ര നല്ലതല്ല. അത്തരം ഭക്ഷണങ്ങളിൽ പൂപ്പലുകളും ബാക്ടീരിയകളും വേഗത്തിൽ വളരും. എപ്പോഴും ചൂടോടെ പാചകം ചെയ്ത ഫ്രഷ് ആയിട്ടുള്ള ആഹാരം മാത്രം ഈ ഒരു മഴക്കാലത്ത് കഴിക്കുക. പിന്നെ അമിതമായിട്ടുള്ള വറുത്ത പലഹാരങ്ങൾ, ഈ മഴ പെയ്യുമ്പോൾ ബജ്ജിയും ബോണ്ടയും കഴിക്കാനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എണ്ണ പലഹാരങ്ങൾ അമിതമായി കഴിഞ്ഞാൽ അത് ദഹനക്കേടും വയറുവേദനയൊക്കെ ഉണ്ടാക്കും. പിന്നെ പഴങ്ങൾ കഴിക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങിച്ച പഴങ്ങൾ മുറിച്ചു വെക്കാറുണ്ടല്ലേ, അങ്ങനെ മുറിച്ചു വെച്ച പഴങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞ് കഴിക്കാൻ നിൽക്കരുത്. മുറിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് കഴിക്കുക. മുഴുവനായിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കഴിക്കേണ്ട ആളുകൾ കൂടെ ഉണ്ട് എങ്കിൽ മാത്രം അത് മുറിക്കുക. അല്ലാതെ ഒരിക്കലും മുറിച്ചു വെച്ച് പിന്നീട് കഴിക്കാനായിട്ട് നിൽക്കരുത്. ഈ മഴക്കാലം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ഈ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്ത് ഹോസ്പിറ്റലിലൊന്നും പോവാതെ ഒരു നല്ലൊരു മൺസൂൺ ആഘോഷിക്കാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. മൺസൂണിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാണ്.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
5: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനെ കാഹി നീ ഹേ യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹേ യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹേ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക് ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ലേ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നേ? ഇന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇപ്പോ എന്താ പരിപാടി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള ഒരു കാര്യം എന്താ? ഓ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര ബിസിയാണ്. ആ രണ്ട് ഉത്തരങ്ങളായിരിക്കും നമ്മൾ പറയാറല്ലേ. അതായത് ഇന്ന് നമ്മളിങ്ങനെ ബിസി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം നമ്മുടെ ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു സിമ്പിൾ പോലെയാണ്. ഇപ്പൊ ബിസി അല്ല, ഒന്നും ചെയ്യാതെ ഞാൻ ഇരിക്കുന്നു, ഫ്രീ ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തോ വലിയൊരു പ്രശ്നം പോലെയാണ്, എന്തോ കുറ്റം പോലെയാണ് നമുക്ക് തോന്നാറില്ലേ. ഇപ്പൊ ജോലി കഴിഞ്ഞാൽ പാർട്ട് ടൈം വർക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഫിറ്റ്നസ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ കോഴ്സുകൾ, അങ്ങനെ 24 മണിക്കൂറും നമ്മൾ സ്വയം തിരക്കിലാക്കി വെക്കുന്ന ഒരു രീതിയുണ്ട്. വെറുതെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പോലും നമുക്കിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ പേടിയാണ്. കാരണം ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്നൊരു കുറ്റബോധം നമ്മുടെ മനസ്സിനുണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ബിസി ആയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വണ്ടി, ആ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയുടെ എഞ്ചിൻ ഫുൾ ടൈം ഓൺ ആണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? വണ്ടി കട്ടപ്പുറത്താവും അല്ലേ, വണ്ടി കംപ്ലൈന്റ് ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും. ഒരു ബ്രേക്കും ബെല്ലൊന്നും ഇല്ലാതെ, ഒരു സ്റ്റോപ്പും ഇല്ലാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയും കംപ്ലൈന്റ് ആവും. നമ്മളെന്ന് പറയുന്നത് ഈ വണ്ടി അങ്ങ് കട്ടപ്പുറത്താവും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡച്ചുകാരുണ്ടല്ലോ, അതായത് നെതർലാൻഡ്സിലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ലൈഫ് സ്റ്റൈൽ മാജിക്കാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോ അതിനെ വിളിക്കുന്ന പേര് നിക്സൺ എന്നാണ് കേട്ടോ. നിക്സൺ കൊള്ളാലേ, പേരൊക്കെ കൊള്ളാം, നിക്സൺ. യെസ്. അപ്പോ എന്താണ് ഈ നിക്സൺ? അപ്പോ നിക്സനെ കുറിച്ച് കേൾക്കാൻ നമുക്ക് 360 ഡിഗ്രിയിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് സ്റ്റേറ്റ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാ, നിക്സൺ. എന്താണ് ഈ നിക്സൺ? ഈ നിക്സൺ എന്ന ഡച്ച് വാക്കിന്റെ അർത്ഥം ഉണ്ടല്ലോ, ഒന്നും ചെയ്യാതിരിക്കുക. ഡു നത്തിങ്. യെസ്, അതാണ് സംഭവം. ഒന്നും ചെയ്യാതിരിക്കുക കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണ് അല്ലെ. ഒന്നും ചെയ്യണ്ടല്ലോ, ഇനിയിപ്പോ എന്താ പ്രശ്നം, ഒന്നും ചെയ്യാതിരിക്കാം. പക്ഷേ എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു കലയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടോ, എന്ത് ഒന്നും ചെയ്യാതിരിക്കുന്നത്. യെസ്, അതാണ് സംഭവം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഫോൺ നോക്കുന്നതോ അല്ലെങ്കിൽ ടിവി കാണുന്നതോ പുസ്തകം വായിക്കുന്നതോ ഒന്നും ഈ നിക്സണിൽ വരുന്ന കാര്യമില്ല. നമ്മൾ നോർമലി ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ടിവി കാണുക, ഫോൺ വായിക്കുക, ഫോണിൽ നോക്കുക, പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ വിചാരിക്കാറ്. പക്ഷെ ഈ പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഈ നിക്സൺ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കില് വരില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അല്ലെ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്ന സംഭവം എന്താണെന്നറിയോ, ലക്ഷ്യം. ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശമോ ഇല്ലാതെ ബോധപൂർവം വെറുതെ ഇരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നേ, നിക്സൺ എന്ന് പറയുന്നേ. ഇപ്പൊ ഉദാഹരണത്തിന്, ജനലിലൂടെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കസേരയിൽ ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടക്കുക, ഇതൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നിക്സൺ ശൈലി എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അതായത് മെഡിറ്റേഷൻ പോലെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും ഇതിലില്ല എന്നുള്ളതാണ്. പക്ഷെ ചിന്തകൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, അവരെ നിങ്ങൾക്ക് ഫ്രീ ആക്കി വിടാം. അങ്ങനെ ഫ്രീ ആക്കി വിട്ട് ആ ഒരു ചിന്തകൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ റിലാക്സ് ചെയ്യുക. ഇതിലൂടെ നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന വലിയ വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേറ്റ് വിദാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആ ഇല്ല. അപ്പൊ നിക്സൺ എന്ന് പറയുന്ന ഡച്ചുകാരുടെ ആ ഒരു മാജിക് ഇൻ ദ ഡു നത്തിങ്, അതാണ് സംഭവം അല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഈ ഒരു നിക്സൺ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, നമ്മുടെ തലച്ചോറിന് വരുന്ന കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതെന്തായിരിക്കും, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ ഇത് പറയുന്ന സമയത്തെ നിക്സൺ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് പറയുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് നമ്മുടെ സാധാരണ ഒരു മെഡിറ്റേഷൻ അല്ലെ, യോഗ പോലെ ഒരു മെഡിറ്റേഷൻ പോലെ അല്ലേ, ഈ ഒരു ചോദ്യം വരാറുണ്ട്. എന്നാൽ മെഡിറ്റേഷനിൽ നമ്മൾ ശ്വാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തിലോ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് അല്ലെ, ആ ഒരു കാര്യം ഇങ്ങനെ ഫോക്കസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറ്. മനസ്സ് ഇങ്ങോട്ടും പോകാതെ പിടിച്ചു നിർത്താൻ നമ്മൾ അവിടെ കഷ്ടപ്പെടാറുണ്ട്, കോൺസെൻട്രേഷൻ അതിനുവേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ നിക്സണിൽ യാതൊരുവിധ കടുംപിടുത്തങ്ങളും ഇല്ലാന്നുള്ളതാണ്. അതായത് ഇപ്പോ നിങ്ങളുടെ തിങ്കിങ് ഉണ്ടല്ലോ, നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ കാട് കയറി പോകാനായിട്ട് അനുവദിക്കുക, ചുമ്മാ വിട. അവരിങ്ങനെ മൈൻഡ് വാൻഡറിങ് എന്നാണ് പറയുക ശരിക്കും പറയുകയാണെങ്കിൽ. ആ ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ പണ്ട് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കാതെ വേറെ എന്തൊക്കെയോ പകൽക്കിനാവ് ഇങ്ങനെ കണ്ടിരിക്കാറില്ലേ, പക്ക അതേ സംഭവം. സിമ്പിളായി പറയുകയാണെങ്കിൽ പക്ക അതേ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്തേ നമ്മുടെ തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്തായിരിക്കും, ആക്റ്റീവാകും. അത് നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ വളരെ പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ. അപ്പൊ മെഡിറ്റേഷനും നിക്സണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. യെസ്, ഇനി നമ്മൾ ഈ ബോധപൂർവമാണ് വെറുതെ ഇരിക്കാൻ പോകുന്നത് അല്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഈ ബോധപൂർവമുള്ള വെറുതെ ഇരിക്കലിന്റെ വല്ല ഗുണങ്ങളുണ്ടോ, ആ ഗുണങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കേൾക്കാം 360 degree. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റേഡിയം വിത്ത് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ നമ്മളുടെ പറയാൻ പോവാണ് നിക്സന്റെ ആ ഒരു ഗുണങ്ങൾ, അതായത് ബോധപൂർവമുള്ള വെറുതെ ഇരിക്കലിന്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി പതുക്കെ കുറയാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് എന്ത് പറയാറ് നമ്മൾ, ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ദിവസവും കുറച്ച് സമയം നിക്സനായിട്ട് മാറ്റി വെച്ചാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്തെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഓഫീസിലെ കുറെ ടാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു ടാസ്കിലൊക്കെ ഉണ്ടാവുന്ന ആശയങ്ങളും അതുപോലെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും. അപ്പോ കുറച്ചുനേരം വെറുതെ ഇരിക്കാന്നുള്ളതാണ്. അപ്പൊ ഇതുകൂടാതെ തന്നെ നല്ല ഉറക്കം കിട്ടാനും രക്തസമ്മർദ്ദം കുറയാനും നമ്മുടെ ഉള്ളിലെ ആ കുറെ കുറെ ആകുലതകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ഡച്ച് ലൈഫ് സ്റ്റൈൽ ഹാക്ക് ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി എന്തായാലും പറയാൻ പോകുന്നുണ്ട് നിക്സൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ടു പ്രാക്ടീസ് നിക്സൺ. അതെങ്ങനെയായിരിക്കും കേൾക്കാം 360 degree ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ്. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. അപ്പൊ ദേ നമ്മൾ നിക്സൺ എന്ന് പറയുന്ന ഈ ഒരു പ്രാക്ടീസ്, ഹൗ ടു പ്രാക്ടീസ് നിക്സൺ, ആ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡച്ച് വിദ്യ എങ്ങനെ ആരംഭിക്കാം എന്ന് നോക്കിയാലോ. അതായത് ഇത് ദിവസവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിനായിട്ട് പ്രത്യേകം പണമോ സമയമോ ഒന്നും നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ദിവസവും നിങ്ങളുടെ ഒരു ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചൂസ് ചെയ്യണം, തെരഞ്ഞെടുക്കുക. ആദ്യം ആ ഒരു സമയത്ത് ഫോൺ കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആക്കി ദൂരേക്ക് വെക്കുക, ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒരു കസേരയിൽ സ്വസ്ഥമായിട്ട് വെറുതെ ഇരിക്കുക. ഓഫീസിലാണെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് വെറുതെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കി ഇങ്ങനെ നിൽക്കാം അല്ലെ. അതുപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ സമയം കളയുകയാണ്, ആ ഒരു കുറ്റബോധം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരും കേട്ടോ. ഇന്നൊരു കുറ്റബോധം ഉറപ്പായിട്ടും തോന്നിയേക്കാം, എന്നാൽ ഇതൊരു ടൈം വേസ്റ്റിംഗ് അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഊർജത്തോടെ ജോലി ചെയ്യാനായിട്ട് നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന ഒരു ഫ്യൂവലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആ ഒരു കാര്യം നിങ്ങൾ സ്വയം പറഞ്ഞ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ഇത് ഞാൻ വേസ്റ്റ് ചെയ്യല്ല, പകരം എനിക്ക് മോർ എനർജി, മോർ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രേക്കാണ് അല്ലെ. ആ ഒരു ഫീല്, അതായത് ഇപ്പൊ പുലി പതങ്ങുന്നത് ഒളിക്കാനല്ല പകരം കുതിക്കാനാണ്. അതുപോലെ നമ്മളെന്നിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ല നമ്മൾ വേസ്റ്റ് ചെയ്യണം, അല്ല എന്തിനു ഞാൻ അങ്ങനെ കുതിച്ച് ചാടാൻ പോവാണ്. അപ്പൊ ആ ഒരു രീതി നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വരുന്നൊരു പരിപാടിയാണ് ഗിൽട്ട് അടിക്കും, ഏ എന്താ ഇപ്പൊ ഇങ്ങനെയല്ലേ, ആ ഒരു തോന്നൽ വരും. അപ്പൊ എന്താ ചെയ്യുക, ഈ ഗിൽട്ട് ഫ്രീ വീക്കെൻഡ് ലൈഫ് സ്റ്റൈൽ അതിനെ പറ്റിയാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്.

360 degree. Yes, once again, welcome back to 360 Degree Tips and Tricks. ഉമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. ഗിൽട്ട് ഫ്രീ വീക്കെൻഡ് ലൈഫ് സ്റ്റൈൽ, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ അവധി ദിവസങ്ങളായ ശനിയും ഞായറും നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കാറുള്ളത്? ഒരു ചോദ്യമാണ്. അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ വണ്ടിയെടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കലും മറ്റു തിരക്കുകളുമായിട്ട് ആ ദിവസം ഇങ്ങനെ ഫുൾ ബിസി ആയിരിക്കും അല്ലെ. തിങ്കളാഴ്ച ഓഫീസിലേക്ക് വീണ്ടും നമ്മൾ പോവാണ്, നമുക്ക് വീണ്ടും എന്താ അവിടെ ഉണ്ടാവുന്നത്, ടയർഡ്നെസ് ആണ്, ഫുൾ തിരക്കാണ്, ബിസിയോട് ബിസിയാണ് അല്ലെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു മാറ്റം വരുത്താനായിട്ട് നോക്കാന്നുള്ളതാണ്. ഈ വരുന്ന വീക്കെൻഡ് ടൈമിൽ നിക്സൺ ടൈം നമുക്ക് വെക്കാം. യാതൊരു പ്ലാനുകളും ഇല്ലാതെ, എങ്ങോട്ടും പോകാതെ, വീട്ടിലൊരു കുറ്റബോധവും കൂടാതെ, ഗിൽട്ട് ഫ്രീ ആയിട്ട് വെറുതെ

ഇരിക്കാനായിട്ട് ഒരു അര ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ചുമ്മാ ജനലിലൂടെ പെയ്യുന്ന മഴയൊക്കെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയെ ആസ്വദിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് അടുത്ത ഒരാഴ്ചത്തേക്ക് മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവില്ല കേട്ടോ, അത് ചെയ്യണം, ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണോ ഈ ഒരു നിക്സൺ ശൈലി, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.

360 degree. നിക്സൺ ശൈലിയെ കുറിച്ചാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾക്കും ഈ ഒരു നിക്സൺ ശൈലി ചെയ്യാനായിട്ട് സാധിക്കും. മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കും ഈ ഒരു നിക്സൺ ശൈലി വളരെ അത്യാവശ്യമാണ്. അതായത് എന്താ, ഇന്ന് കുട്ടികൾ സ്കൂൾ കഴിഞ്ഞാൽ ട്യൂഷൻ, അത് കഴിഞ്ഞാൽ ഡ്രോയിങ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, സ്പോർട്സ്, അങ്ങനെ അവരും അവരുടെ ലോകത്ത് വളരെ സ്ട്രെസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് ഫോൺ എടുത്ത് കൊടുക്കാറുണ്ട്. അതിന് പകരം എന്ത് ചെയ്യുക, അവരെ വെറുതെ ഇരിക്കാനായിട്ടൊന്ന് അനുവദിച്ച് നോക്കി. കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ശരിക്കും അവർ സ്വന്തമായിട്ട് കഥകൾ ഉണ്ടാക്കാനും പുതിയ കളികൾ കണ്ടുപിടിക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ഭാവനയും ക്രിയേറ്റിവിറ്റിയും വളർത്താൻ വേണ്ടിയിട്ട് ഇത്തരം നോ ആക്ടിവിറ്റി നിമിഷങ്ങൾ ഒരുപാട് ആവശ്യമാണ്. അതുകൊണ്ട് അവരെയും ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രദ്ധിക്കണം, പാരന്റ്സ് ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ ഒരു നിക്സൺ ശൈലി.

360 degree. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് നിക്സൺ ശൈലിയെ കുറിച്ചാണല്ലേ. ഡച്ചുകാരുടെ ആ ഒരു മാജിക്, ഡു നത്തിങ്. അതെ, ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കാനുള്ള ഒരു റേസ് ഒന്നല്ല, അല്ലല്ലോ. ഈ വണ്ടി എപ്പോഴും ഇങ്ങനെ ടോപ്പ് ഗിയറിൽ മാത്രം ഓടിച്ചാലുണ്ടല്ലോ, എൻജിൻ കേടായി പോവും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ന്യൂട്രലിൽ ഇടാനും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. ആ ന്യൂട്രൽ ഗിയറാണ് എന്ത്, ഈ നിക്സൺ. അപ്പൊ എന്തായാലും ഈ ഒരു 360 degree കേട്ട് കഴിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് കണ്ണു തുറന്ന് വെറുതെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഒന്നൊന്ന് ഇരുന്ന് നോക്കി വലിയ മാറ്റങ്ങൾ അവിടെ നിന്ന് തുടങ്ങും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡച്ചുകാരുടെ ഈ ഒരു വ്യത്യസ്ത ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നോട് അറിയിക്കണം. അപ്പോൾ ഈ 360 degree സമയം കൂടി ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും 360 degree വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത് ആഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലു കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா. தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அஹலி எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.
1: ஜெய் ஹிந்த். கழிஞ்ச தசாப்தத்தில் உண்டாய மாற்றம் நீங்கள் ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
2: പന്ത്രണ്ട്
1: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: FM 90.4. It's rhythm of Palakkad.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
3: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
3: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: തമിഴെ പറ്റി പേസ, കേക്ക, രസിക്ക, റെഡിയ. തമിഴ് വാർത്തകൾ, സുവാരസ്യമാന കഥകൾ, തമിഴുക്ക് പെരുമൈ സേർത്ത മനിതർകൾ மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அஹ்லிய FM. திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை மிஸ் பண்ணாம கேளுங்க.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായി.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ്

0: നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ഹോട്ടലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകൾ സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ്

ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. കെഎസ്ആർടിസി എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന ഡിജെ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ഐസിസി T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിത്താബ്.
4: നമ്മള് ട്രാഫിക് സിഗ്നലിൽ ചെന്ന് നിൽക്കാണ്. നമ്മള് വണ്ടിയിലാണ്, ട്രാഫിക് സിഗ്നലിൽ ചെന്ന് നിൽക്കുന്നു. ചുറ്റും വാഹനങ്ങളുടെ ബഹളവും ഒക്കെ നമുക്ക് കേൾക്കാം. അവിടെ ഇങ്ങനെ റെഡ് ലൈറ്റ് തെളിയുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, വണ്ടി ഓഫ് ചെയ്യണം. നമ്മൾ സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കും. ആരും അവിടെ കിടന്ന് ബഹളം വെക്കാറില്ല. കാരണം നമുക്കറിയാം ആ ചുവപ്പ് മാറും, ഗ്രീൻ വരും. ആ ഒരു ഒറ്റ ഇരിപ്പിലാണ് നമ്മൾ അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് അല്ലെ. ഇതൊക്കെ അറിയാലോ, ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആ ചുവപ്പ് എല്ലാ കാലത്തേക്കും ഉള്ള ഒരു ചുവപ്പല്ല ആ റെഡ് സിഗ്നൽ. ട്രാഫിക്കിൽ നമ്മൾ കിടക്കുമ്പോൾ തെളിഞ്ഞ് മങ്ങി തെളിഞ്ഞ് വീണ്ടും മങ്ങിയും തെളിഞ്ഞും വരുന്ന ഈ ഒരു റെഡ് സിഗ്നല്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫും. ചില നേരങ്ങളിൽ ജീവിതം നമുക്ക് മുന്നിൽ ഒരു വലിയ റെഡ് സിഗ്നൽ കാണിച്ചു തരും. ചിലപ്പോൾ അത് പ്രണയത്തിലാവാം, അല്ലെങ്കിൽ കരിയറിലാവാം, ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ മാനസികാവസ്ഥയിലാവാം. അവിടെ നമ്മൾ ആകെ തളർന്നു പോകും അല്ലെ. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, കുറച്ചു നേരം നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ആ റെഡ് സിഗ്നൽ മാറി ഗ്രീൻ ലൈറ്റ് തെളിയാൻ വേണ്ടി ട്രാഫിക് സിഗ്നലിൽ ഇരിക്കുന്ന നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ലൈഫിലും റെഡ് സിഗ്നൽസ് വരുമ്പോൾ ആ ചുവപ്പ് തെളിഞ്ഞത് നിങ്ങളെ തളർത്താനല്ല എന്ന് മനസ്സിലാക്കി, അടുത്ത യാത്രയ്ക്ക് മുൻപ് നിങ്ങൾക്കൊന്ന് ശ്വാസം വിടാനാണ് എന്ന് മനസ്സിലാക്കി, ചുവപ്പിന് ശേഷം പച്ച തെളിയും എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് എന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ആ പച്ച വെളിച്ചത്തിന് വേണ്ടി കുറച്ച് സമയം കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പോയിട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങിട്ട് വരണം. അല്ല, പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ.
1: രണ്ടു കുപ്പി ബിയർ പിന്നെ സിഗരറ്റ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ സിഗ്നലിൽ നിൽക്കുന്ന സമയത്തെ വെറുതെ ഇങ്ങനെ എഞ്ചിൻ ഇങ്ങനെ ഇരപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറ്റുക? പെട്രോള് തീരും അല്ലെ, ഫ്യൂവല് എം ടി ആവും. അതല്ലാതെ വണ്ടി ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങില്ലല്ലോ, ഉറപ്പല്ലേ? ലൈഫിലും അതേ സീനാണ്. ഒരു ബ്രേക്കപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിന് ഫെയിലായാലോ, എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് ചോദിച്ച് നമ്മൾ ഓവർ തിങ്കിങ്ങിന്റെ എഞ്ചിൻ അങ്ങ് ഓൺ ചെയ്തിടും. ആ കാത്തിരിക്കുന്ന സമയം ഈ ഓവർ തിങ്കിങ്ങിന്റെ എഞ്ചിൻ ഓൺ ചെയ്തിടാതെ ആ വെയിറ്റിംഗ് പീരീഡിൽ സ്വയം ഒന്ന് സർവീസ് ചെയ്യാണ് വേണ്ടത്. സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാറില്ലേ, വണ്ടിയിലൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ജീവിതം ഒന്ന് സ്തംഭിച്ചു നിൽക്കുമ്പോൾ, എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കാതെ ആ സമയം നമ്മളെ ഒന്ന് സ്വയം മെച്ചപ്പെടുത്താൻ നോക്കാണ് വേണ്ടത്. ഒരു പുതിയ പുസ്തകം വായിക്കാം, സിഗ്നലല്ലാട്ടോ ലൈഫിലെ കാര്യം പറയുന്നത്, ഒരു പുതിയ പുസ്തകം വായിക്കാം, ഒരു പുതിയ സ്കിൽ പഠിക്കാം. ആ ഗ്രീൻ സിഗ്നൽ വീഴുമ്പോൾ ശരിക്കും നിങ്ങൾ ആ റെഡിൽ പെട്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരാളായിരിക്കില്ല, ആ പഴയ ആളായിരിക്കില്ല. കൂടുതൽ കരുത്തുള്ള ഒരാളായിട്ട് വേണം നമ്മൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ യാത്ര തുടരാനായിട്ട്, ആ വെയിറ്റിംഗ് കഴിഞ്ഞ് യാത്ര തുടരാനായിട്ട്. മനസ്സിലായില്ലേ കാര്യം? എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സിഗ്നലിൽ കിടന്ന് ട്രാഫിക്കിൽ കിടന്നിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്ത് ചെയ്യുക ഇവർക്ക് വയ്യേ എന്ന് ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ സിഗ്നലിൽ കിടന്ന് എത്ര ഹോണടിച്ചാലും ചുവപ്പ് മാറി പച്ചയാവോ? ഈ ഹോണടിയുടെ ഒച്ച എത്രത്തിലാണെങ്കിലും ചുവപ്പ് മാറി ഒരിക്കലും പച്ചയാവില്ല. അത് അതിൻ്റെതായിട്ടുള്ള സമയത്തെ തീരുള്ളൂ, അത് അതിൻ്റെ സമയമെടുത്ത് മാത്രമേ മാറുള്ളൂ. അതുപോലെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രോബ്ലംസ് വരുമ്പോൾ, അതിന് നമ്മൾ ആകുലപ്പെട്ടത് കൊണ്ടോ നമ്മൾ പരിഭവിച്ചത് കൊണ്ടോ കാര്യമില്ല. അനാവശ്യമായിട്ട് നമ്മൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. ഹോണടിച്ചത് എങ്ങോട്ടാണ് പായണേ? നിങ്ങൾ സ്ട്രെസ്സിലാകേ ഉള്ളൂ. സമാധാനമായി ആ ഒരു ടൈമിനെ ഉൾക്കൊള്ളാൻ വേണം നമ്മൾ പഠിക്കാൻ. എന്തായാലും സിഗ്നലാണ്, റെഡ് ലൈറ്റ് ആണ്, നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ സമയം വരും, ആ സമയത്ത് നമുക്ക് പോവാം. സിഗ്നലിൽ ചുവപ്പ് കണ്ടാൽ ഉടൻ പുറയിൽ കിടന്ന് ഹോൺ അടിക്കുന്ന ചില ആളുകളില്ലേ, ആ ആളുകളെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ എഴുത്തോലയുടെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഈ ഹോൺ അടിച്ചുകൊണ്ട് ലൈറ്റ് മാറില്ലല്ലോ, പകരം എല്ലാവർക്കും ഇറിറ്റേഷൻ ആവുകയേ ചെയ്യുള്ളൂ. നമ്മുടെ ലൈഫിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാം. ചിലർക്ക് എല്ലാം പെട്ടെന്ന് നടക്കണം, എല്ലാം ഷട്ടപ്പടേ അല്ലേ. ഇൻസ്റ്റഗ്രാമിൽ മറ്റുള്ള ആളുകളുടെ സക്സസ് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഫോളോവേഴ്സ് കാണുമ്പോൾ, ഡാഷ്ബോർഡ് കാണുമ്പോൾ ഒക്കെ, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് കാണുമ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മളിങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആദ്യ മാസമേ ലാഭം കിട്ടണം എന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? എല്ലാവർക്കും ഒരുപോലെയല്ലോ കാര്യങ്ങൾ, സിറ്റുവേഷൻസ്. പ്രകൃതിക്ക് പോലും ഒരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കണം. വിത്തിട്ട ഉടനെ മരം വളരില്ലല്ലോ. സോ chill out and trust the process.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: ഈ ചുവപ്പിങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തെ വണ്ടി ഓഫ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ ഇന്ധനം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സേവ് ചെയ്യാണ് അവിടെ നമ്മുടെ ഫ്യൂവൽ. ചില ആളുകൾ അതും ചെയ്യാറില്ല, പോട്ടെ. അങ്ങനെയുള്ളവരെ നമുക്ക് പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല, പോട്ടെ. ജീവിതം അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾക്കും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും മറുപടി കൊടുത്ത് നിങ്ങളുടെ എനർജി കളയരുത്. വരാനിരിക്കുന്ന ഒരു വലിയ ജേണി ഉണ്ട് നമ്മുടെ മുന്നിൽ, അതിലേക്ക് വേണ്ടി നമ്മുടെ എനർജി സേവ് ചെയ്ത് വെക്കുക. റെഡ് ലൈറ്റിൽ നിൽക്കുമ്പോൾ ഫോൺ നോക്കി ഇരിക്കുന്ന ആളുകളും ഉണ്ട്. വെറുതെ ഫോൺ നോക്കി ബാറ്ററി കളയാതെ അടുത്ത റൂട്ട് എങ്ങോട്ടാണെന്ന് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിൻഡോയ്ക്ക് പുറത്തേക്ക് നോക്കിയിട്ട് നല്ല കാഴ്ചകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരും മുന്നിൽ പോണ മനുഷ്യരുണ്ടാകും അല്ലേ. ഒന്ന് ജസ്റ്റ് എല്ലാവരെയും ഒന്ന് നോക്കി വിടുക, ഒന്ന് എക്സാമിൻ ചെയ്യുക ചുറ്റുമുള്ള ആളുകളെ, ചുറ്റുമുള്ള പ്രകൃതിയെ. അല്ലെങ്കിൽ സ്വന്തം കാറിനെ തന്നെ ഒന്ന് നോക്കുക, എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ എന്ന് നോക്കുക. ലൈഫ് ഇങ്ങനെ ഒരു പോസ് മോഡിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം, റിലേറ്റീവ്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണം എന്ന് ആലോചിച്ച് എനർജി കളയരുത്. സപ്പോസ് നിങ്ങൾ ഒരു കരിയർ ഗ്യാപ്പിലാണെങ്കിൽ ആ സമയത്ത് എന്തായി കാര്യം, എന്തായി ജോലി, എല്ലാം ശരിയാവും, വല്ലതും നടക്കുമോ, നീ എത്ര പഠിച്ചതാ, എന്നിട്ട് ഇങ്ങനെ ആയല്ലോ, അത് അപ്പുറത്തവന് ജോലി കിട്ടി, ഇങ്ങനെയൊക്കെ കുറെ പറയുന്ന ആളുകളുണ്ടാവും. അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ആ എനർജി നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഗ്രീൻ ലൈറ്റ് തെളിയുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് ഓടിക്കാൻ, വണ്ടി പറപ്പിക്കാൻ ആ എനർജി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. ഇനി ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രാഫിക് ജാമിലല്ലേ, ഒരു സിഗ്നലിൽ ഇങ്ങനെ റെഡ് കത്തി നിൽക്കുന്ന സമയത്തല്ലേ നമ്മൾ എഴുത്തോല സ്റ്റാർട്ട് ചെയ്തത്. പച്ച തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ നമ്മൾ നോക്കുന്നത് മുന്നിലുള്ള റോഡിലാണ് അല്ലേ. പിന്നെ നമ്മൾ ട്രാഫിക്കിനെ കുറിച്ച് ആലോചിക്കില്ല. ട്രാഫിക്കിനെ കുറിച്ച് ആലോചിക്കാതെ മുന്നോട്ട് പോകും. അല്ലാതെ നമ്മൾ സിഗ്നലിലെ ചോപ്പ് എവിടെയെന്ന് ആലോചിച്ച് നിൽക്കുമോ? ഇല്ല. അതുപോലെ ലൈഫിൽ അങ്ങനെ ഗ്രീൻ സിഗ്നൽ വരുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ, പഴയ പരാജയങ്ങൾ, പഴയ സങ്കടങ്ങൾ, പഴയ പ്രണയം, പഴയ നമ്മുടെ പാസ്റ്റ്, അതവിടെ നിൽക്കട്ടെ. അത് കണ്ണാടിയിലൂടെ നോക്കി നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ, അങ്ങനെ നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? വണ്ടി എവിടെയെങ്കിലും ഇടിക്കും. അതുപോലെ നല്ല കാലം വരുന്ന സമയത്ത് പഴയ കഷ്ടപ്പാടുകൾ ഓർത്ത് വിഷമിക്കരുത്. ആ സിഗ്നൽ കിട്ടിയ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പരമാവധി വേഗതയിൽ അങ്ങ് കുതിക്കുക. ഒരു പരാജയത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു വിജയം കിട്ടിയാൽ പഴയ റെഡ് ലൈറ്റ് കാലത്തെ ഓർത്ത് സെന്റി അടിക്കരുത് എന്നാണ് പറയാനുള്ളത്. ജസ്റ്റ് പുട്ട് ഓൺ ദി ഗിയർ ആൻഡ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ലെവൽ. അത്രയുള്ളൂ കാര്യം. ജീവിതം ചിലപ്പോൾ നമ്മളെ ഒരിടത്ത് പിടിച്ചിരുത്തും. അത് നിങ്ങളെ തോൽപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ എഞ്ചിൻ ഒന്നുകൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓൾവേസ് റിമെമ്പർ ദി റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഡെഡ് എൻഡ്. അതൊരു പോസ് ബട്ടൺ ആണ്, ജസ്റ്റ് എ പോസ് ബട്ടൺ. ചുറ്റുമുള്ളവർ ഹോൺ അടിക്കട്ടെ, വണ്ടി ഓവർടേക്ക് ചെയ്തു പോട്ടെ, ഡോണ്ട് വറി. നിങ്ങളുടെ ലൈഫിലെ ആ ഗ്രീൻ സിഗ്നൽ തെളിയാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ജേണിക്ക് വേണ്ടിയിട്ടാണ്, ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം മനസ്സിൽ വെക്കുക. ആ പച്ച വെളിച്ചം കാണുമ്പോൾ പഴയ തളർച്ചയൊന്നും ഇല്ലാതെ ഫുൾ പവറിൽ ഗിയർ മാറ്റി ആക്സിലേറ്റർ ചവിട്ടാൻ റെഡിയായിരിക്കുക. ബിക്കോസ് യുവർ കം ബാക്ക് വിൽ ബി സ്ട്രോങ്ങർ ദാൻ യുവർ സെറ്റ് ബാക്ക്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം നാളെ ഇതേ സമയം.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ആയുഷ്മാൻ ഭാരത് സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ. gov. in.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
5: സ്റ്റോറി ഓഫ് ലൈഫ്.
6: Lighten your life. Lighten.
4: നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിലെ പല തരത്തിലുള്ള തർക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. അതിപ്പോ ഓഫീസിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, ഫ്രണ്ട്സിന്റെ ഇടയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരെയാണ്. ഒരു തർക്കമുണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. വാദിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഊർജവും സമയവും സമാധാനവും ഒക്കെ കളയാറുമുണ്ട്. പക്ഷെ എല്ലാ തർക്കങ്ങളിലും വാദിച്ച് ജയിക്കുന്നത് കൊണ്ടാണോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നത്? ചില തർക്കങ്ങളിൽ ജയിച്ചാലും വലിയ ചില ബന്ധങ്ങളായിരിക്കും അവിടെ തോറ്റുപോവുക. മനസ്സിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ചില സാഹചര്യങ്ങളിൽ സമാധാനം തകർക്കുന്ന ചില സാഹചര്യങ്ങളിൽ തർക്കിച്ച് നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുന്നത്. ആ ഒഴിഞ്ഞു മാറലിനെ അവരുടെ വിജയമായിട്ട് അവർ കാണട്ടെ, അവരതിൽ സന്തോഷിക്കട്ടെ. കേൾക്കുമ്പോൾ ഇതൊരു തോറ്റുകൊടുക്കലല്ലേ എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇത് തോൽവിയൊന്നുമല്ല, വലിയൊരു തിരിച്ചറിവാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത, സ്വന്തം വാശി മാത്രം ജയിക്കണമെന്ന് നിർബന്ധമുള്ള ചില മനുഷ്യരുണ്ടാകും. അവർക്ക് മുന്നിൽ നിങ്ങൾ എത്ര വലിയ ന്യായങ്ങൾ നിരത്തിക്കഴിഞ്ഞാലും അവരത് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളവരോട് തർക്കിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. നിങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ അവർ വിചാരിക്കും അവർ ജയിച്ചുവെന്ന്. അവരത് ആഘോഷിക്കട്ടെ, ആ താൽക്കാലിക വിജയത്തിൽ അവർ സന്തോഷിക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ജയിക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് നിങ്ങൾ അവിടെ സംരക്ഷിച്ചത്. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും നിങ്ങൾ സ്വയം മോചിതനാവുകയാണ് ചെയ്തത്. ഈ ലോകത്ത് നിങ്ങളുടെ സമാധാനത്തേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയും. എല്ലാ യുദ്ധങ്ങളും ജയിക്കാനുള്ളതല്ല, ചില യുദ്ധങ്ങൾ വേണ്ട എന്ന് വയ്ക്കാനുള്ളതാണ്. മൗനമായിരിക്കാനും ഒഴിഞ്ഞു മാറാനും പഠിക്കുന്നത് ഒരു ബലഹീനതയായിട്ട് കാണേണ്ട കാര്യമില്ല. മറിച്ച് അതൊരു മാനസിക കരുത്താണ്. ഈ തർക്കങ്ങളിൽ ജയിച്ച് നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ശാന്തമായിരുന്ന ജീവിതം ആസ്വദിക്കുന്നതാണ്. ആരെന്ത് വിചാരിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കെട്ടുപോകാതെ നോക്കുക. എന്നു മുതലെങ്കിലും ആ മാറ്റം ലൈഫിൽ വരുത്തുക. അനാവശ്യമായ തർക്കങ്ങളിലേക്ക് നമ്മെ വലിച്ചെഴിക്കാനായിട്ട് ആരെയും അനുവദിക്കാതിരിക്കുക. ന്യായങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ നിൽക്കാതെ സ്വന്തം സമാധാനത്തിന് മുൻഗണന കൊടുക്കുക. അന്തസ്സോടെ ഒഴിഞ്ഞു മാറണം, സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ആത്മവിശ്വാസത്തോടെ ശാന്തമായിട്ട് മുന്നോട്ട്

0: Story of life.
1: Lighten your life. Lighten. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സമാധാനം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ചില വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ വന്ന് അത് നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും എല്ലാം അങ്ങോട്ട് തകിടം മറിക്കും. ആ സമയത്ത് നമ്മൾ ആകെ പരിഭ്രാന്തരാകും, എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കും, വല്ലാതെ ടെൻഷൻ അടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രശ്നം തീരുമോ? ഇല്ല, അത് കൂടുതൽ വഷളാവുകയേ ചെയ്യുള്ളൂ. ഈ പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ പാഠമുണ്ട്. ഈ കലങ്ങിക്കിടക്കുന്ന ഒരു കുളത്തിലെ വെള്ളം തെളിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? കലങ്ങിയ വെള്ളം അത് കൂടുതൽ ഇളക്കാതെ വെറുതെ വിടുമ്പോൾ തനിയെ തെളിയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും പരിഭ്രാന്തരാകാതെ ശാന്തമായ മനസ്സോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ വലിയ പ്രശ്നം പോലും നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നും. വെള്ളം കലങ്ങി നിൽക്കുമ്പോൾ അതിലേക്ക് വീണ്ടും വീണ്ടും കോലിട്ടിളകി കഴിഞ്ഞാൽ ചെളി വീണ്ടും ഉയർന്നു വരികയേ ചെയ്യുള്ളൂ. അതിനെ ഒരിടത്ത് ശാന്തമായി വെക്കുകയാണ് വേണ്ടത്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ചെളിയെല്ലാം തനിയെ അടിഞ്ഞ് മുകളിൽ തെളിഞ്ഞ വെള്ളം വരും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ദേഷ്യവും വിഷമവും കൊണ്ട് മനസ്സ് കലങ്ങി മറയും. ആ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും അതിലൊന്നും വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സമയം ശാന്തമായിരിക്കുക എന്നതാണ്. ആ പ്രശ്നത്തിൽ നിന്നൊരല്പം മാറി നിന്ന് മനസ്സിനെ തണുപ്പിച്ച് ചിന്തിക്കുക. ദേഷ്യവും ആകുലതകളും അടങ്ങുന്ന സമയത്ത് മനസ്സ് തെളിയുമ്പോൾ പരിഹാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തനിയെ തെളിഞ്ഞു വരും.

അപ്പോ നിങ്ങൾ ചിന്തിക്കും, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യം, ഇതിനാണോ ഞാൻ ഇന്നലെ ഇത്രയധികം സങ്കടപ്പെട്ടത് എന്ന് ചിന്തിക്കും. ശരിയല്ലേ? മനസ്സിന്റെ ശാന്തതയാണ് ഏതൊരു വലിയ പ്രശ്നത്തെയും ചെറുതാക്കി മാറ്റുന്ന ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ. എടുത്തുചാട്ടങ്ങൾ പലപ്പോഴും പുതിയ വലിയ തെറ്റുകളിലേക്കാണ് നമ്മളെ എത്തിക്കുക. ഒരു പ്രശ്നത്തിനും പെട്ടെന്ന് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കരുത്. സമയത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു ഔഷധ ഗുണമുണ്ട്. മനസ്സ് ശാന്തമാക്കാനായിട്ട് പഠിക്കുക എന്നത് ഒരു കലയാണ്. ആ കല സ്വന്തമാക്കുന്നവന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടേണ്ടി വരില്ല. ചുറ്റും എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഭ്രാന്തരാവണ്ട. കലങ്ങിയ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഒരല്പം സമയം നൽകുക. തെളിഞ്ഞ ചിന്തകളോടെ, ആത്മവിശ്വാസത്തോടെ പുതിയൊരു വഴി കണ്ടെത്താനായിട്ട് സാധിക്കും.

0: பிரிஞ்சு போகும் என்ற வழி திரிச்சு போகும்.
1: ஸ்டோரி ஆஃப் லைஃப்.
2: Lighten your life. Lighten. നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും വലിയൊരു ഭാരവും ചുമല്ലേറ്റ് നടക്കുന്നവരാണ്, ശരിയല്ലേ? ആണ്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അയ്യോ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല, ഓഫീസ് തന്നെ ആകെ അവതാളത്തിലാവും, ജോലി ഒന്നും നടക്കില്ല ഓഫീസിൽ, ഞാൻ നോക്കിയില്ല എങ്കിൽ കുടുംബം തകർന്നു പോകും, ഞാനൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാം താറുമാറാകും എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്, പക്ഷെ അതിൻ്റെ പേരിൽ സ്വന്തം സന്തോഷങ്ങളെ അപ്പാടെ മറന്നു കളയുന്നത് ശരിയാണ്. ഞാനില്ലെങ്കിൽ എല്ലാം നിന്നു പോകുമെന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും സ്വന്തം ജീവിതം ജീവിക്കാനായിട്ട് മറക്കുന്നത്. ഒരു നല്ല സിനിമയ്ക്ക് പോകാതെ, പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് ഒരു വിനോദയാത്രയ്ക്ക് പോകാതെ, എന്തിന് തനിക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം പോലും വാങ്ങി ധരിക്കാതെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ഒരു കാര്യം ഓർത്തോളൂ, നമ്മൾ ആരുമില്ല എങ്കിലും ഈ ലോകം അതിൻ്റെ വഴി അങ്ങ് മുന്നോട്ട് പോകും. എത്ര കൃത്യമായ വരികളാണല്ലേ ഇത്! നമ്മൾ വിചാരിക്കും നമ്മളാണ് ഈ ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്ന്, പക്ഷേ അതൊന്നുമല്ല സത്യം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകമുണ്ടായിരുന്നു, നമ്മൾ പോയി കഴിഞ്ഞാലും ഈ ലോകം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാലേ നാളെ അവിടെ പകരം വേറൊരാള് വരും. നമ്മളൊരു യാത്ര പോയാൽ ഒന്നും ഇവിടെ തകർന്നു വീഴാനായിട്ട് പോകുന്നില്ല, പക്ഷേ ഈ അനാവശ്യ ഭയവും ബാധ്യതകളും കാരണം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിമിഷങ്ങളാണ്. ജീവിതമെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു വലിയ സമ്മാനമാണ്. നാളെ ചെയ്യാം, എല്ലാം ശരിയായിട്ട് ആസ്വദിക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യാനേ കഴിഞ്ഞെന്ന് വരില്ല. ഇഷ്ടമുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിലും സുഹൃത്തുക്കൾക്കൊപ്പം ഒന്ന് ചിരിച്ച് വർത്തമാനം പറയുന്നതിലും ആഗ്രഹിച്ചൊരു വസ്ത്രം വാങ്ങി ധരിക്കുന്നതിലുമൊക്കെയാണ് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതിനെയൊക്കെ തിരക്ക് എന്നൊരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ ബലി കഴിക്കരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ഒപ്പം സ്വന്തം മനസ്സിനും ശരീരത്തിനും ഒരല്പം വിശ്രമവും സന്തോഷവും നൽകുക. ഈ ലോകം നമ്മളില്ല എങ്കിലും മുന്നോട്ട് പോകുമെന്ന വലിയ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പകുതി ഭാരവും ഇറക്കി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല, അത് നമ്മളെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ വലിയ ഭാരങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുക, ജീവിതത്തെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടെ ജീവിച്ചു തീർക്കും.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഓരോ പാട്ടുകളും ഓരോ രാഗത്തിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കല്യാണി രാഗമാണ്. ഈ രാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. സാർവകാലിക രാഗം എന്നറിയപ്പെടുന്ന ഒരു രാഗമാണ്. അതായത് ഏത് സമയത്തും നമുക്ക് പാടാം എന്നുള്ളതാണ് ഈ രാഗത്തിന്റെ പ്രത്യേകത. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോ വേണമെങ്കിൽ പാടാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിനെ സാർവകാലിക രാഗം എന്ന് വിളിക്കുന്നത്. മലയാള സിനിമയിൽ ഒത്തിരി പാട്ടുകളുണ്ട് കല്യാണി രാഗത്തില്. സോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന കല്യാണി രാഗത്തിലുള്ള പാട്ട് എന്ന് പറയുന്നത് മൗനം സ്വരമായി എന്ന പാട്ടാണ്. കൈതപ്പുറം വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട ഈ പാട്ടുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയിൽ ഉണരും ഗാനം ഇവിടെ ആരംഭിക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര, സ്റ്റേറ്റ്.
5: മൗനം സ്വരമാ എൻ പൊൻ വീണയിൽ സ്വപ്നം.

0: നമ്മൾ ചെറിയ ക്ലാസ്സിൽ സംഗീതം പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കല്യാണി രാഗം പരിചയപ്പെടുന്നത് ഒരു ഗീതത്തിലൂടെ ആയിരിക്കും.
1: കമലജാതള വിമല സുനയന.
0: ഈ ഗീതം പഠിച്ചിട്ടുള്ളവരെല്ലാവരും കല്യാണി രാഗം ഓർക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ മലയാള സിനിമയിൽ കല്യാണി രാഗം നമ്മൾ ഇന്നൊരു പാട്ടിലൂടെ പരിചയപ്പെടാൻ പോവാണ്. ജോൺസൺ മാഷ് ഈണം നൽകി പൂവച്ചൽ ഖാദർ ലിറിക്സ് എഴുതിയിട്ടുള്ള ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ പാട്ട് കായലിൻ പ്രഭാത ഗീതങ്ങൾ. ഈ ഒരൊറ്റ വരി മതി ഈ ഒരു പാട്ട് നമുക്ക് ഓർക്കാനായിട്ട്. ഈ പാട്ടാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

കല്യാണി എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മൂമ്മയാണ് ഓർമ്മ വരാം. എൻ്റെ അമ്മയുടെ അമ്മയുടെ പേരും കല്യാണി എന്നാണ്. നമ്മൾ ഇന്ന് കല്യാണി രാഗത്തിലുള്ള മലയാള സിനിമയിലെ പാട്ടുകളാണ് പരിചയപ്പെടുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഭാസ്കരൻ മാഷ് വരികൾ എഴുതി എം എസ് ബാബുരാജ് ഈണം നൽകിയ ഈ ഗാനമാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീര.

യെസ്, കല്യാണി രാഗത്തില് ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ ദൈവത്തെ പറ്റി വളരെ വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഒരു പാട്ടും നമ്മളുടെ മലയാള സിനിമയിലുണ്ട്. സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു സ്റ്റേ.

0: ചില പാട്ടുകൾ ആരംഭിക്കുന്നത് ഒരു രാഗത്തിലായിരിക്കും, ചിലപ്പോ ചരണോ അനുപല്ലവിയോ ഒക്കെ വരുമ്പോ അത് മാറിപ്പോവാനും മതിയല്ലേ. അങ്ങനെ ഒരു പാട്ടാണ് ദേവാംഗണങ്ങൾ. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഈ പാട്ടിന്റെ തുടക്കം.
1: ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ് താരകം.
0: യെസ്, ഈ പാട്ടിന്റെ ശരിക്കുള്ള തുടക്കത്തിൽ കേൾക്കുന്ന രാഗം കല്യാണിയാണ്. പിന്നീട് അങ്ങോട്ട് രാഗങ്ങളൊക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവററ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. സോ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഇന്ന് ഈ ഗാനമാണ് നമ്മൾ ഓർക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഹീരോ.

നേരിൽ നിന്ന് പേശും ദൈവം പെറ്റ തായെന്നി വേറൊന്നും ഏത്. നമ്മളുടെ നേരെ നിന്ന് നമ്മൾ കാണുന്ന, നമ്മളോട് സംസാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ദൈവമുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്ന വലിയൊരു ഒരു ഒരു ആശയം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു ഗാനം അല്ലെ. കല്യാണി രാഗത്തിൽ നമ്മുടെ തമിഴിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മൾ രജനീകാന്തിനെയൊക്കെ പെട്ടെന്ന് ഓർക്കും എന്ന് എനിക്കറിയാം ഇതിന്റെ വിഷ്വൽസിലൊക്കെ. എന്തായാലും ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള, യേശുദാസ് പാടിയിട്ടുള്ള ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

നയൻറ്റീസ് കിഡ്സിന് ഏറ്റവും ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ട്. ഒരു നല്ല ഒരു ഞായറാഴ്ച നിങ്ങളൊരു രാവിലെ ഇങ്ങനെ ഇരുന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ഒരു പാട്ടൊക്കെ കേട്ട് നേരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ടാൽ മതി എന്നാണ് കമന്റിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഒരു വാവ് ഫീലിംഗ് തരുന്ന ഒരു പാട്ട്. യെസ്, വേറെ ഏത് പാട്ടാണ് ഇത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂല്ലേ, ഇത് ഏത് പാട്ടിനെ പറ്റിയാ പറയുന്നത്. ഇത് പാപ്പാ കെഹത്തേ ഹേ എന്ന് പറഞ്ഞ സിനിമയിലെ ഉദിത് നാരായണന്റെ ശബ്ദത്തില് കല്യാണി രാഗത്തിലുള്ള പാട്ട്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ജാവേദ് അക്തറാണ്, കമ്പോസ് ചെയ്തിരിക്കുന്നത് രാജേഷ് റോഷനാണ്. ഗരസേ നിക്കൽതേ ഹേ ആ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർജി ഹീര.

കല്യാണി രാഗത്തിലുള്ള പാട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് ഒരുപാട് വലുതാണ്. സ്വർണ ചാമരം വീശിയെത്തുന്ന, അതുപോലെ തന്നെ സ്വർഗനന്ദിനി, സ്വപ്നവിഹാരിണി, അങ്ങനെ ഒത്തിരി പാട്ടുകൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. വൈശാഖ പൗർണമിയോ, യെസ്, പരിണയം എന്ന സിനിമയിലുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ രാഗങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോഴും അതൊരു പുതിയ അറിവ് തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഇന്നത്തെ ലിസ്റ്റിൽ കേട്ട എല്ലാ പാട്ടുകളും കല്യാണി രാഗത്തിലുള്ളതാണ്. സോ ഇനി അടുത്ത പ്രാവശ്യം ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്നെയും കല്യാണി രാഗത്തെയും നിങ്ങൾ ഓർക്കും എന്ന് വിശ്വസിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുകാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: അഹല്യ FM 90.4, പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.